ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ചില വിഭവങ്ങളൊക്കെ നാം ഉപയോഗിക്കുമ്പോൾ കുറഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചുപയോഗിക്കണമെന്ന് പറയാറുണ്ട്. ജലവും ഭക്ഷ്യധാന്യങ്ങളും ഒക്കെ അത്തരം ചില വിഭവങ്ങളാണ്. ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ നാളെ അത് നഷ്ടമായിത്തീരും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതുപോലെ ഒരു സവിശേഷത ഹൃദയത്തിൻ്റെയും മനുഷ്യൻ്റെയും ജീവിത വികാരങ്ങളിലുമുണ്ട്. എപ്പോഴും ഇരുട്ടു നോക്കി നടക്കുന്നവൻ്റെ ജീവിതം ഇരുട്ടിലായിരിക്കുമെന്ന് നിങ്ങൾ ചുറ്റുപാടുകളിലോ കുടുംബത്തിലോ അത്തരക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എപ്പോഴും കുശുംബും കുന്നായ്മയും കുനഷ്ടുമായി നടക്കുന്നവർ ജീവിതത്തിലും സമാനമായ കുശുംബിൻ്റെയും കുന്നായ്മയുടെയും കുനിഷ്ടിൻ്റെയും ഒരറപ്പുരയിൽ ഇരുട്ടിൽ കിടന്ന് തപ്പുന്നത് കാണാം. ചിലപ്പോഴൊക്കെ നമുക്ക് ചിരിയും വരാറുണ്ട്. ഏതൊരു വികാരമാണോ നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉത്ഭവിക്കുന്നത്, ആ വികാരങ്ങൾ കൂടുതൽ കരുത്തോടെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുപോലെ തന്നെയാണ് സ്നേഹവും. സ്നേഹം വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള അനിർവചനീയമായ ഒരു സമസ്യയാണ് സ്നേഹം. അതിൻ്റെ പ്രതിഫലനവും അതിൻ്റെ രൂപഭാവങ്ങളും ഒന്നും നമുക്ക് വേർതിരിക്കാനാവില്ല. ചിലപ്പോൾ വർഷങ്ങളോളം ഒന്നും വേണ്ടിവരില്ല, നിമിഷങ്ങളുടെ ആയുസ് മതി ഒരാൾക്കൊരാളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ. വഴിയരികിലൂടെ സഞ്ചരിക്കുമ്പോൾ എതിരെ വരുന്ന ഒരു വാഹനം മുട്ടാതിരിക്കാൻ കൈകൊണ്ട് തലോടി കുഞ്ഞിനെ മാറ്റുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ മനോഹരമായ സ്നേഹത്തിൻ്റെ ഒരു അധ്യായമാണ് തുറക്കുന്നത്. അതിന് ജീവിത ബന്ധങ്ങളെക്കാൾ ഉപരി ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അയാളിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ ഒരു കണികയാണ് അയാളെ പ്രേരിപ്പിക്കുന്നത്. സ്നേഹം കൂടുതൽ നൽകും തോറും കൂടുതൽ തിളങ്ങുന്നതാണ്, സ്വീകരിക്കുന്നവരിലും നൽകുന്നവരിലും. സ്നേഹത്തിന് വേറെയും പ്രത്യേകതകളുണ്ട്. നൽകുന്ന ആൾക്ക് ധാരാളമായി എന്ന് തോന്നുന്നതും ലഭിക്കുന്ന ആളിന് ഒട്ടും ലഭിച്ചില്ല എന്ന് തോന്നുന്നതും സ്നേഹത്തിൻ്റെ ഒരു മാസ്മരികതയാണ്. അങ്ങനെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കാനും ചിന്തിക്കാനും കുറേ സമയമെങ്കിലും ജീവിതത്തിൽ മാറ്റിവെച്ചാൽ നിങ്ങളും തിളങ്ങും. സൂര്യനെയും ചന്ദ്രനെയും പോലെ അല്ലെങ്കിലും നിലാവും പ്രകാശവും പതിക്കുന്ന ഒരു പൂവിൻ്റെ പ്രതലം പോലെ നിങ്ങളുടെ മുഖവും പ്രകാശപൂരിതമാക്കും. സ്നേഹത്തിൽ വിശ്വസിക്കാം, സ്നേഹം പങ്കുവെക്കാം, സ്നേഹം സ്വീകരിക്കാം, നൽകാം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. മാൽഡോവ, വടക്കൻ മാസ്റ്റോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൽഡോവ പ്രസിഡന്റ് മയ്യ സന്തോവുമായി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസിനെയും ദ്രൌപദി മുർമു കാണും. മാൽഡോവ ഇന്ത്യ പാർലമെന്റ് സൌഹൃദ ഗ്രൂപ്പിലെ അംഗങ്ങളുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തിയ ശേഷം അവിടുത്തെ ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ രാഷ്ട്രപതി നാളെയും മറ്റന്നാളും മാസ്റ്റോണിയയിൽ എത്തും. വടക്കൻ മാസ്റ്റോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജ നോവ്സ്ക ദാവ്കോവയുമായി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസ്റ്റോണിയൻ പ്രധാനമന്ത്രിയെയും അസംബ്ലി പ്രസിഡന്റിനെയും കാണുന്ന രാഷ്ട്രപതി ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസ്റ്റോണിയ ബിസിനസ് ഫോറത്തിലും ദ്രൌപദി മുർമു പങ്കെടുക്കും. കൃഷി, ഔഷധ നിർമ്മാണം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, ഐടി അധിഷ്ഠിത സേവനം തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചയിൽ വിഷയങ്ങളാകും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരെ ദ്രൌപദി മുർമു കാണും.
0: ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗരഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തുടനീളം യന്ത്രവൽകൃത ശുചീകരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, സാമൂഹിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം പദ്ധതി നമസ്തേ നടപ്പിലാക്കുന്നു. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകളുണ്ടാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും മൺസൂൺ സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റ് ഹൌസിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സർവകക്ഷിയോഗം ചേർന്നിരുന്നു. സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാനും സുപ്രധാന വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്താനും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നു. സമ്മേളനത്തിൽ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമനിർമ്മാണ നടപടികളെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും യോഗത്തിൽ ചർച്ചയായി. ക്രിയാത്മകമായ ചർച്ചകൾ, അർത്ഥവത്തായ പങ്കാളിത്തം, പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ പാലിക്കൽ എന്നിവയുടെ പ്രാധാന്യം യോഗത്തിൽ സ്പീക്കർ എടുത്തുപറഞ്ഞു.
0: ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീടനേട്ടം. സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കിരീടദാഹവുമായി അർജന്റീനയുടെ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്ത സ്പെയിൻ മുന്നേറ്റക്കാരെ പരമാവധി പ്രതിരോധിച്ചെങ്കിലും ഒടുവിൽ അർജന്റീനയ്ക്ക് പിടിവിട്ടു. എക്സ്ട്രാ സമയത്തിലേക്ക് നീങ്ങിയ ഫൈനൽ പോരാട്ടത്തിന്റെ 106 മിനിറ്റിൽ സമനില പൊട്ടിച്ച് സ്പെയിൻ ഗോൾ പിറന്നു. പെനാൾട്ടി ബോക്സിൽ നിക്കോ വില്യംസ് തലകൊണ്ട് മറിച്ചു കൊടുത്ത പന്തിൽ ഫെറാൻ ടോറസിന്റെ തകർപ്പനടി അവസാന രക്ഷകൻ എമിലിയാനോ മാർട്ടിനസേയും കടന്നുവരയിൽ. 16 വർഷങ്ങൾക്കിപ്പുറം സ്പാനിഷ് മുത്തം ഫിഫ ലോക കിരീടത്തിൽ ഉറപ്പിച്ച സുവർണ നിമിഷം. 10 പേരായി ചുരുങ്ങിയതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് പിൻവലിഞ്ഞ അർജന്റീനയ്ക്ക് കളിയിൽ ഒരിക്കൽ പോലും സ്പാനിഷ് പ്രതിരോധത്തെ പിളർത്താനായില്ല. തുടർച്ചയെ രണ്ടാം കിരീടം ലക്ഷ്യമിട്ടെത്തിയ അർജന്റീന മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് നീക്കങ്ങളുടെ കാഴ്ചക്കാർ മാത്രമായി മാറുകയായിരുന്നു. എമാലിന്റെയും വയർ സാമ്പിളിന്റെയും തകർപ്പൻ ഷോട്ടുകൾ ഉൾപ്പെടെ 20 സ്പെയിൻ ഗോൾ ശ്രമങ്ങൾ തടഞ്ഞ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ് അർജന്റീനയുടെ ജീവൻ അധിക സമയം വരെ നീട്ടി നൽകിയത്. പകരക്കാരായി നിക്കോ വില്യംസും പെഡ്രിയും മെറീനയും എത്തിയതോടെ സ്പെയിന്റെ ആക്രമണങ്ങൾ കൂടുതൽ മൂർച്ചയേറി. കളിയുടെ അവസാന മിനിറ്റുകളിൽ മെസ്സിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗോൾ ശ്രമങ്ങൾ സ്പെയിൻ പ്രതിരോധം നിഷ്ഫലമാക്കി. അതെ, മെസ്സിപ്പട വീണിരിക്കുന്നു. ഇനി സ്പെയിൻ ലോക ഫുട്ബോൾ ആധിപത്യത്തിന്റെ പുതിയ മേൽവിലാസമായി 2030 വരെ അവർ അറിയപ്പെടും.
0: ഫിഫ ലോകകപ്പ് ഫൈനലിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. അനധികൃതമായി ഖനനം ചെയ്ത 1 കോടി രൂപ വിലമതിക്കുന്ന 1700 മെട്രിക് ടണ്ണിലധികം കൽക്കരി CISF പിടിച്ചെടുത്തു. കൽക്കരി പാടങ്ങളിൽ CISF നടത്തിയ ഓപ്പറേഷനുകളിലൂടെയാണ് ഇത് പിടിച്ചെടുത്തത്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. ആഘോഷിക്കുക, സൃഷ്ടിക്കുക, മാറ്റമുണ്ടാക്കുക എന്നതാണ് ഈ വർഷത്തെ ചെസ് ദിന പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ടിന്. 3-ാം ഏകദിനത്തിൽ ലണ്ടനിലെ ലോർഡ്സിൽ ഇന്ത്യയെ 27 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത്. ലിത്വാനിയയിലെ വിൽസിനയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യ 1 സ്വർണവും 3 വെള്ളിമെഡലുകളും നേടി. ഹരിയാനയിലെ ഭവ്യ ഗുൻവാളാണ് സ്വർണമെഡൽ നേടിയത്. പശ്ചിമബംഗാൾ താരം സൌമിൽ മൈതി, രാജസ്ഥാനിലെ നിഷിത് കലാനി, പഞ്ചാബിന്റെ അൻമോൾ കുമാർ എന്നിവരാണ് വെള്ളിമെഡലുകൾ കരസ്ഥമാക്കിയത്. 58-ാമത് അന്താരാഷ്ട്ര കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ 4 സ്വർണമെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനമാണിതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ടീമിന്റെ മികവും സമർപ്പണവും ശാസ്ത്ര അഭിനിവേശവും രാജ്യത്തിന് മുഴുവൻ അഭിമാനമായി മാറിയെന്ന് മോദി പറഞ്ഞു. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ ഷട്ട്ലർ PV സിന്ധുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാഡ്മിന്റന്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ വിജയമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സിന്ധുവിന്റെ നേട്ടം യുവ അത്ലറ്റുകൾക്ക് കായികരംഗത്ത് മികവ്

0: മോഡിഫൈഡ്, ലേഡീസ്, ടൂ വീലർ ഡ്രൈവർ എന്നീ വിഭാഗങ്ങളിലാണ് ഓഫ് റോഡ് ഫൺ റൈഡ് അരങ്ങേറിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ചെറുവാടി അഡ്വഞ്ചർ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് സൌത്ത് കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും ചെളിക്കളിയും നടന്നത്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയിലും ഉത്രട്ടാതി ജലമേളയിലും പങ്കെടുക്കുന്ന തുഴച്ചിൽക്കാർക്ക് യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. 52 പള്ളിയോടങ്ങളിലെ 5200 തുഴച്ചിലുകാർക്കും പള്ളിയോട പ്രതിനിധികൾക്കും ഇൻഷുറൻസ് പോളിസി പള്ളിയോട സേവാ സംഘത്തിനുവേണ്ടി മന്ത്രി കെ മുരളീധരൻ യുണൈറ്റഡ് ഇന്ത്യ മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ പ്രതീഷ് തോമസിൽ നിന്ന് ഏറ്റുവാങ്ങി. കാസർഗോഡ് റാണിപുരം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് അടുത്തമാസം വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി കോംപ്ലക്സ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: നന്മയുടെയും വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: എന്നാലും ചേട്ടാ, കൊച്ചു ഗോപാലകൃഷ്ണൻ ആള് മോശക്കാരനല്ലല്ലോ.
1: ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലയോ, അയാൾ അതിവിനയത്തോടെ സംസാരിക്കുന്ന ആളാ, അത് പഠിച്ച കണ്ണന്റെ ലക്ഷണമാണെന്ന്.
0: ശരിയാ ചേട്ടാ, അയാൾ എന്നെ വഴിക്ക് വെച്ച് കണ്ടാലും അയാൾ മുണ്ടിന്റെ കുത്തുമട കഴിച്ചിട്ട് വളരെ വിനയത്തോടെ വർത്താനം പറയുന്നത്.
1: പഴുവെട്ടുകാര്യം വന്നതോടെ നാട്ടുകാർക്കെല്ലാം അയാളെ തനി സ്വഭാവം മനസ്സിലായി.
0: ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ പാവപ്പെട്ടവരുടെ വരെ ഒരു സെന്റും അര സെന്റും ഒക്കെ വഴിക്ക് പോയി. അവർക്ക് ആർക്കും പരാതിയില്ല. ഗോപാലകൃഷ്ണന്റെ അര സെന്റ് പോകുന്നറിഞ്ഞപ്പോ ലക്ഷണം അങ്ങ് മാറി.
1: അതുകൊണ്ട് എന്താ വഴിപെട്ടാൻ വന്നവരും അവിടെ കൂടി ആൾക്കാരും എല്ലാം എന്തെല്ലാം അസഭ്യങ്ങളെ വിളിച്ചത്.
0: അന്നേരം വിനയത്തോടെ മറുപടി പറയത്തില്ല,
1: ഒറ്റ മിണ്ടില്ല. അവിടെ നിന്ന വശക്കേടാണെന്ന് കണ്ടപ്പോ പതുക്കെ അങ്ങ് വലിഞ്ഞു. ആദ്യം ഒന്ന് എതിർക്കാൻ നോക്കിയതാ.
0: ഇയാളാന്നോ ചേട്ടാ ഈ ആത്മീയ പ്രഭാഷണം നടത്താൻ പോകുന്നത്? എവന്റെയൊക്കെ പ്രഭാഷണം കേട്ടാ തന്നെ കേൾക്കുന്നവർക്ക് ഗതി പിടിക്കത്തില്ല.
1: ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിച്ചാലോ, ആനീ ഉണ്ടേ, എന്തൊരു വിനയത്തോടാ മറുപടി പറയുന്നത്.
0: അയ്യോ, അതൊക്കെ അഭിനയമാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്.
1: അയാളുടെ ബന്ധുക്കൾക്കൊക്കെ അയാളുടെ സ്വഭാവം ഭംഗിയായിട്ടറിയാം. ഒറ്റയൊരെണ്ണം അയാളുടെ വീട്ടിൽ കിടത്ത്.
0: ഇനി ഈ കടയിൽ ആത്മീയ പ്രഭാഷണം നടത്തുന്ന കൊച്ചുഗോപാലകൃഷ്ണനെ തിരക്കി വന്നാ ഞാൻ പറയും അയാൾ പഠിച്ച കള്ളനാണെന്ന്.
2: അമ്മാവ, നമ്മുടെ പ്ലംബർ വിനോദ് ഇങ്ങോട്ടാണോ വന്നായിരുന്നോ?
1: ഇന്ന് ഇങ്ങോട്ട് കണ്ടില്ലല്ലോ.
0: ഒന്ന് വിളിച്ചു നോക്ക് സാറേ.
2: രാവിലെ മുതൽ വിളിക്കുക, കിട്ടുന്നില്ല.
1: അവന്റെ വീട്ടിൽ പോയി നോക്കാൻ എന്താ?
2: വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എവിടെ തിരക്കാമോ അവിടെ എല്ലാം ഞാൻ തിരക്കിയിട്ട് വരുവാ. വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എവിടെയൊക്കെ തിരക്കാവോ അവിടെ എല്ലാം ഞാൻ തിരക്കിയിട്ടാ ഇവിടെ വരുന്നത്.
1: എന്തെത്ര അത്യാവശ്യം!
2: വീട്ടിലെ മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല. കിണറ്റിൽ നിന്ന് വെള്ളം കോരി അങ്ങ് കുഴഞ്ഞ്. എനിക്കാണെങ്കിൽ ഓഫീസിലും പോണം.
0: മോട്ടോർ കേടായ കാര്യം അവന്റെ വീട്ടിൽ പറഞ്ഞു.
2: പറഞ്ഞു എപ്പോ വന്നാലും എന്റെ വീട്ടിലോട്ട് വരാനും പറഞ്ഞു.
0: വേറെ ആരെയെങ്കിലും വിളിച്ച് ശരിയാക്കു സാറേ.
2: നാലഞ്ചു പേരെ കണ്ടതാ, അവരെല്ലാം ഓരോ വർക്ക് നിക്കുവാ. വിനോദാണെങ്കിൽ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നതിനുവാ.
1: അവന്റെ ഫോൺ കേടായിരിക്കും തോന്നുന്നേ.
2: എന്നാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എവിടാ പണിക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ട് പൊക്കൂടായോ? അതല്ലേ അതിന്റെ ഒരു മര്യാദ.
1: ഞാനൊരു കാര്യം പറഞ്ഞ സാറിന് എന്നോട് വിരോധം തോന്നരുത്.
2: അല്ലേ, കാര്യം പറഞ്ഞ ഞാനെന്തിനാ അമ്മാവനോട് വിരോധിക്കുന്നത്?
1: സാറിപ്പൊ പറഞ്ഞില്ലേ സാമാന്യ മര്യാദ എന്ന്?
2: അതെ പറഞ്ഞു.
1: ആ മര്യാദ സാർ എന്താ അവനോട് കാണിക്കാഞ്ഞത്?
2: മനസ്സിലായില്ല അമ്മാവ.
1: വിനോദ് പഞ്ചായത്ത് ഓഫീസിൽ ഏതാണ്ട് കാര്യം സാധിക്കാൻ കുറെ നാള് കയറി ഇറങ്ങിയായിരുന്നു. സാർ അവന്റെ കാര്യം സാധിച്ചു കൊടുത്തില്ലെങ്കിലും ആപ്പീസിൽ അവൻ വന്നപ്പോ അവനെ കണ്ട പോവാൻ പോലും നടിച്ചില്ലല്ലോ.
0: അവസാനം അവൻ മെമ്പറേയും വിളിച്ചോണ്ട് വന്ന് ആഫീസറെ കണ്ട് സംസാരിച്ച് ആ കാര്യം നടത്തിയത്.
2: വിനോദ് വന്നത് ഞാൻ കണ്ടായിരുന്നു, പക്ഷെ അവന്റെ കാര്യത്തിന് വന്നത് ഞാൻ അറിഞ്ഞില്ല.
1: അറിയണമെങ്കിൽ സാർ ചോദിക്കണം. അവനെ കണ്ടിട്ട് ഒരു പരിചയം പോലും കാണിക്കാത്ത സാറിന്റെ ഇടയ്ക്കൽ അങ്ങനെ അവൻ വരുന്നത്?
2: ഞാൻ നല്ല ജോലി തിരക്കിലായിരിക്കും അമ്മാവാ.
1: അത് ശരി, എന്നാ ഇപ്പൊ വിനോദിന് നല്ല ജോലി തിരക്കാണെന്ന് കരുതിക്കോ. ഞാൻ തുറന്നങ്ങ് പറയാം, ഇനി സാറിന്റെ വീട്ടിൽ ഏതു പണിക്ക് വിളിച്ചാലും

0: എത്ര രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും വിനോദ് വരുത്തില്ലെന്ന് ആ തീരുമാനം.
1: അധികാര കസറിലിരിക്കുമ്പോ വഴിവിട്ട് കാര്യം സാധിച്ചു കൊടുക്കണമെന്നല്ല പറഞ്ഞത്. നാട്ടുകാരും പരിചയക്കാരും ഒക്കെ ഓഫീസിലെത്തുമ്പോ ഒന്ന് ചിരിച്ചെന്ന് വിചാരിച്ചോ, എന്തിനാ വന്നതെന്ന് ചോദിച്ചെന്ന് വിചാരിച്ചോ, ആർക്കും ഒരു നഷ്ടവും വരത്തില്ല. കുറച്ചു ദിവസം കിണറ്റിന്ന് വെള്ളം കോരട്ടെ. ഉപകാരിയെ മറക്കുന്നോൻ ഉലകം ചുറ്റിയാൽ.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓൺ ആട്ടുകര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും വെരി സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് ആണ്. കാരണം ഇന്നൊരു പ്രത്യേക ആവേശം കൊണ്ട് തന്നെയാണ് നമുക്ക് രാവിലെ തുടങ്ങുന്നത്. ഇന്നലെ ഫുട്ബോൾ ലോകം വീണ്ടും തെളിയിച്ചത് ടീം വർക്കിൻ്റെ ശക്തിയും ക്ഷമയുടെ മൂല്യവും വിശ്വാസത്തിൻ്റെ വിജയവും കൂടിയാണ്. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്പെയിൻ നാഷണൽ ഫുട്ബോൾ ടീം നേടിയ അത്ഭുതകരമായ വിജയത്തെക്കുറിച്ചാണ്. സ്പെയിൻ ഒരിക്കൽ ലോക ഫുട്ബോളിനെ കീഴടക്കിയ ടീമാണ്. പിന്നീട് കുറച്ച് വർഷങ്ങൾ ഇടവേള എടുത്തതുപോലെ തോന്നിയെങ്കിലും അവർ തിരിച്ചു വന്നത് കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ആത്മവിശ്വാസത്തോടെയായിരുന്നു. ഈ വിജയം ഒരു കപ്പ് മാത്രമല്ല, ഇതൊരു റീബിൽഡിംഗ് സ്റ്റോറിയാണ്, ഒരു ടീമിന്റെ തിരിച്ചുവരവിന്റെ കഥയാണ്. യുവതാരങ്ങളും പരിചയസമ്പന്നരായ പ്ലെയേഴ്സും ചേർന്ന ഒരു മാജിക് ആയിരുന്നു. പാസ് മുതൽ ഗോൾ വരെ എല്ലാം ഒരു പാട്ടുപോലെ വളരെ മനോഹരമായിട്ടുള്ള, വളരെ സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. ഇത് നമ്മൾക്കൊരു പാഠം കൂടിയാണ് തരുന്നത്. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ പിന്നോട്ട് പോകുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നാം, പക്ഷേ അതൊരു ബ്രേക്കായിട്ട് മാത്രമായിരിക്കും, അതൊരു വലിയ കംബാക്കിനായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ സ്പെയിൻ വിജയത്തിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ളത് നെവർ ഗീവ് അപ്പ്, ട്രസ്റ്റ് ദ പ്രോസസ്, ബിലീവ് ഇൻ യുവർ ടീം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്പെയിൻ മൊമെന്റ് ഉണ്ടാകാൻ നമ്മൾ കാത്തിരിക്കേണ്ട, നിങ്ങൾ തന്നെ അത് ക്രിയേറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ സ്വന്തം ആർ ജെ സുമയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ഓൺ ആട്ടുകര പാസഞ്ചറാണ്.

0: ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഒരു റിപ്പോർട്ട്.
1: വർഷകാല സമ്മേളനത്തിൽ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്നലെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ 40 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 50-ലധികം നേതാക്കൾ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സാമ്പത്തിക ഉപദേശക സമിതി യോഗം ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ചു ചേർത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിയാത്മക ചർച്ചകൾക്കും അർത്ഥവത്തായ പങ്കാളിത്തത്തിനും വർഷകാല സമ്മേളനത്തിൽ പ്രാധാന്യം നൽകണമെന്ന് ശ്രീ ഓം ബിർള പറഞ്ഞു. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകൾ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള സന്ദർശനം ചരിത്രപരമാകുമെന്ന് മാൾഡോവ റൊമാനിയ അംബാസിഡർ മനോജ് കുമാർ മൊഹാപാത്ര പറഞ്ഞു. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമുൽ തൈര് ഉൽപാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവിൻ ബന്ധങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ സഫ്ദർജംഗ് ആശുപത്രിയിലെ ചികിത്സയിൽ ഇടപെടാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. ജന്തർ മന്ദറിൽ നിന്ന് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. വാങ്ചുക്കിനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഉത്തരവിടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണെന്നും കോടതി നിരീക്ഷിച്ചു. വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രദേശത്ത് പ്രാബല്യത്തിൽ ഉണ്ടെന്നും അതിനാൽ ജന്തർ മന്ദർ ഒഴികെ മറ്റിടങ്ങളിൽ അഞ്ചോ അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 58-ാമത് അന്താരാഷ്ട്ര രസതന്ത്ര ഒളിമ്പ്യാഡിൽ 4 സ്വർണ മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമിന്റെ സമർപ്പണവും ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും രാജ്യത്തിന് അഭിമാനമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലിത്വാനിയയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീമിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശ പോരാട്ടത്തിൽ ലാറ്റിനമേരിക്കൻ കരുത്തരായ അർജന്റീനയെ വീഴ്ത്തി സ്പെയിനിന് ലോക കിരീടം. വീറും വാശിയും നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പാനിഷ് പട വിജയക്കൊടി പാറിച്ചത്. സ്പെയിനിന്റെ ചരിത്രത്തിലെ 2-ാം ലോകകപ്പ് കിരീട നേട്ടമാണിത്. വിശദാംശങ്ങളിലേക്ക്.
1: 2010-ൽ ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യൻമാരാകുന്നത്. നിശ്ചിത സമയത്തും ഇഞ്ചുറി ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയായിരുന്നു. മത്സരത്തിലുടനീളം സ്പെയിൻ നിറഞ്ഞു കളിച്ചപ്പോൾ അർജന്റീനയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ തകർപ്പൻ ഗോൾ സ്പെയിനിനെ ലോക കിരീടത്തിലേക്ക് നയിച്ചു. സ്പാനിഷ് പ്രതിരോധം കാത്ത കരുത്തുറ്റ പ്രകടനത്തിന് മുന്നിൽ ലയണൽ മെസ്സിയുടെ അർജന്റീനിയൻ നിര പാടെ പതറിപ്പോയി. മത്സരത്തിൽ മൊത്തം 120 മിനിറ്റ് കളിച്ചിട്ടും വെറും 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ പോസ്റ്റ് ലക്ഷ്യമാക്കി ഉതിർക്കാനായത്. ഇതിനിടെ ഇഞ്ചുറി ടൈമിൽ 2-ാം മഞ്ഞ കാർഡും പിന്നാലെ മാച്ചിംഗ് ഓർഡറും ലഭിച്ച് മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങിയതും കനത്ത തിരിച്ചടിയായി. അതിനിടെ ഗ്രൌണ്ടിന് പുറത്തെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ അർജന്റീന കോച്ച് ലയണൽ സ്കലോണിക്ക് യെല്ലോ കാർഡ് ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിനാണ് ഇന്നലെ പരിസമാപ്തിയായത്. സ്പെയിനിന്റെ കിരീട നേട്ടം സമ്മാനിച്ച ഓർമ്മകളുമായി 2030-ലെ ലോകകപ്പിനുള്ള കാത്തിരിപ്പിലാണ് ഇനി ഫുട്ബോൾ ആരാധകർ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മെറ്റലൈഫ് സ്റ്റേഡിയത്തിലെ കലാശങ്ങളിൽ ഇതിഹാസ താരം മെസ്സിയുടെ അർജന്റീനയെ വീഴ്ത്തി സ്പെയിൻ കാൽപന്തിന്റെ വിശ്വകിരീടം നേടിയിരിക്കുന്നു. ഒപ്പം ആവേശത്തിന്റെ അലകടൽ തീർത്ത ഒരു കാൽപന്ത് കാലം കൂടി പോയി മറയുന്നു. ലോകകപ്പ് 2026 വിട പറഞ്ഞിരിക്കുന്നു. ചില രാത്രികൾ ഉറക്കമില്ലാതെയാക്കി, ചില നിമിഷങ്ങൾ കണ്ണീരാക്കി, ചില ആഘോഷങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർമ്മയാക്കി. അവസാന വിസിലോടെ ആ അമേരിക്കൻ ലോകകപ്പ് ചരിത്രത്തിലേക്ക്. വീണ്ടും 4 വർഷത്തെ കാത്തിരിപ്പ്. ഇനി 2030-ൽ യൂറോപ്പിലും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലുമായി വീണ്ടും കാണാം. ഒരു ലോകകപ്പ് കൂടി അവസാനിച്ചു. പക്ഷേ ആരാധകരുടെ മനസ്സിൽ അത് സമ്മാനിച്ച ഓർമ്മകൾക്ക് ഒരു നാളും മരണമില്ല.
0: ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന 3-ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബേഥേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദി സീരീസ്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന്. വാർത്തകൾ കഴിഞ്ഞു.
4: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓൺ എ ടെറ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മള് ഒരു അടിപൊളി ദിവസമായിട്ട് ഇന്ന് തുടങ്ങിയത് ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ സ്പെയിനിന്റെ വിജയം പറഞ്ഞുകൊണ്ടാണ് അല്ലേ. പക്ഷെ ഇന്ന് ഈ ഒരു പ്രഭാതത്തിന് കുറച്ചുകൂടി ഒരു എക്സ്ട്രാ എനർജി തന്നെയുണ്ട്. കാരണം ഇന്നലെ ഫുട്ബോൾ ലോകം വീണ്ടും ആഘോഷിച്ചു. അതും ഒരുപാട് കാലത്തിന് ശേഷം ശക്തമായി തിരിച്ചു വന്ന ഒരു ടീമിനെയാണ് ഫുട്ബോളോ ആഘോഷിച്ചത്. അതെ, നമ്മൾ സംസാരിക്കുന്നത് സ്പെയിനിന്റെ നാഷണൽ ഫുട്ബോൾ ടീമിനെ കുറിച്ചിട്ടാണ്. സ്പെയിൻ ഒരു പേര് മാത്രമല്ല, ഒരു സ്റ്റൈലാണ്, ഒരു ഫുട്ബോൾ ഫിലോസഫിയാണ്. ടിക്കി ടാക്ക എന്ന പാസിംഗ് മാജിക്കിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു ടീം കൂടിയാണ് സ്പെയിൻ എന്ന് പറയുന്നത്. ഒരിക്കൽ അവർ ലോകത്തിന്റെ ടോപ്പിൽ നിന്നു, പിന്നീട് അവർ കുറച്ച് പിന്നിലായി. വിമർശനങ്ങളും ചോദ്യങ്ങളും ഡൗട്ടുകളും, സ്പെയിൻ ഇനി പഴയ പോലെ വരില്ല എന്ന് പലരും പറഞ്ഞു. പക്ഷേ അതാണ് കഥയുടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അവർ വന്നിട്ടുണ്ട് പുതിയ മുഖങ്ങളുമായി, പുതിയ സ്വപ്നങ്ങളുമായി. പക്ഷേ അതേ പഴയ പാഷനും സ്പിരിറ്റും അതൊക്കെ കൊണ്ട് അവർ തിരിച്ചെത്തി. ഈ വിജയം ഒരു ട്രോഫി മാത്രമല്ല, ഇത് പേഷ്യൻസിൻ്റെയും അതേപോലെ തന്നെ ഹാർഡ് വർക്കിൻ്റെയും ബിലീഫിൻ്റെയും വിജയമാണ്. ഒരു ടീം വീഴുമ്പോൾ ലോകം നോക്കും, പക്ഷെ അവർ ടീം വീണ്ടും എഴുന്നേൽക്കുമ്പോൾ ചരിത്രം എഴുതപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഞാൻ പറയുന്നൊരു ചെറിയ ചോദ്യമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ലോ ഫേസ് ഉണ്ടോ? അതായത് നിങ്ങളൊന്ന് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പുറകോട്ട് പോയി എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടോ? എങ്കിൽ ഈ സ്പെയിൻ ടീം ചിന്തിച്ചതുപോലെ ചിന്തിച്ചാൽ മതി. ഒരിക്കലും അത് എന്ന് പറയുന്നത് ഒരു അവസാനമല്ല, ഒരു എൻഡല്ല, അതൊരു കംബാക്കിൻ്റെ ഒരു ബിഗിനിങ് കൂടിയിട്ടാണ്, ഒരു തുടക്കമായിട്ട് നമുക്ക് കാണാം. ഇന്ന് നമ്മൾക്ക് സംസാരിക്കാനുള്ളൊരു ചെറിയ ഒരു വിഷയമെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഒരു കംബാക്ക് സ്റ്റോറി എന്താണ്. അതായത് നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ട് നിങ്ങൾ തിരിച്ച് വീണ്ടും വന്നിട്ടുണ്ടല്ലോ, ആ തിരിച്ചു വന്ന ആ ഒരു സ്റ്റോറി ഏതാണെന്നാണ് ഈ നമുക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് വീണിട്ട് വീണ്ടും എഴുന്നേറ്റ ഒരു മുഹൂർത്തം, ചെറുതായാലും പ്രശ്നമല്ല കേട്ടോ. നിങ്ങളുടെ ആ കഥ മറ്റൊരാൾക്കൊരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ അതല്ലേ വളരെയധികം നല്ലത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ സ്റ്റോറികളൊക്കെ പറയാനുള്ള നമ്പർ മറന്നിട്ടില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. 9544700912 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു കംബാക്ക് സ്റ്റോറി ഏതാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ച് വിളിച്ച ആ ഒരു സ്റ്റോറി ഏതാണ്, നിങ്ങളുടെ ആ ഒരു സ്പെയിൻ മൊമെന്റ് ഏതാണെന്ന് തന്നെ നമുക്ക് ചോദിക്കാം അല്ലേ. ഇന്നത്തെ ആ ഒരു ദിവസത്തിൽ ആ സ്പെയിൻ മൊമെന്റ് ഏതാണ് നിങ്ങളുടെ, അതാണ് നമ്മളുമായിട്ട് പറയേണ്ടത്. സ്പെയിൻ നമ്മളോട് പറയുന്നത് ഒരു കാര്യം മാത്രം, ഗെയിം മാറിയാലും സ്പിരിറ്റ് മാറരുത്. ഇന്നത്തെ ഈ ഒരു പ്രഭാതത്തിൽ നമുക്കും നമ്മളുടെ ഒരു ഗെയിം അങ്ങോട്ടങ്ങ് സ്ട്രോങ് ആക്കാം. ഇതാണ് ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ ഞാൻ ഇനി എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, എനിക്കിനി ഒരു തിരിച്ചു വരവില്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മളൊരു പുതിയ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നു, ആ പുതിയ തുടക്കത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമായിട്ട് നമ്മൾ ആരും കണക്ക് കൂട്ടണ്ട. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും എന്നുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ അഭിപ്രായങ്ങൾ പറയാൻ. വിളിക്കേണ്ട നമ്പർ 9544700912. ഇത് എന്റെ റേഡിയോ 91.2 ലോണാട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം അടിപൊളിയായിട്ട് ഒരു വലിയ സന്തോഷ വാർത്ത പോലെ നമുക്ക് എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാവിലെ നമുക്ക് ഇന്നലെ നമ്മൾ ഇതുവരെ നമ്മൾ സ്പെയിനിന്റെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ ഇന്നത്തെ പ്രഭാതം നമുക്ക് ഇന്ത്യക്കാർക്ക് കുറച്ചും കൂടി കൂടുതൽ സ്പെഷ്യലായിട്ടുള്ളതാണ്. കാരണം ഇന്നലെ നമ്മുടെ ഇന്ത്യ ഫുട്ബോളിൽ ചരിത്രം കുറിച്ചൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. അത് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ അത്ഭുതകരമായ ഒരു വിജയം കൂടി നമ്മൾ ഇതിൽ ആഘോഷിക്കണം. നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു വാക്കുണ്ട്, ഇന്ത്യക്ക് ഫുട്ബോൾ വരില്ല. പക്ഷെ ഇന്നലെ ആ വാക്കുകൾക്ക് ഒരു സ്ട്രോങ് റിപ്ലൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്രൗണ്ടിൽ ഓരോ പാസും ഓരോ മൂവും ഓരോ ഗോളും ഒരുപാട് സ്വപ്നങ്ങളുടെ ഫലമായിരുന്നു. ഇതൊരു കപ്പ് മാത്രമല്ല, ഇതൊരു രാജ്യത്തിൻ്റെ ആത്മവിശ്വാസം ഉയർത്തിയ ഒരു മുഹൂർത്തം കൂടിയായിരുന്നു. ഇന്ത്യയിൽ ഫുട്ബോൾ കളിക്കാൻ സ്വപ്നം കാണുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഇന്നലെ ഒരു പുതിയ പ്രതീക്ഷ ലഭിച്ചിരിക്കുകയാണ്. നമ്മൾക്കും കഴിയും എന്നൊരു വിശ്വാസം. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ആദ്യം നമ്മൾ പറഞ്ഞതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സ്പെയിൻ പോലെ ഒരു കംബാക്ക് അടിച്ച ആ ഒരു തിരിച്ചുവരവിൻ്റെ ആ ഒരു നിമിഷം ഏതായിരുന്നു എന്നാണ് നമ്മൾ ആദ്യം ചോദിച്ചത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഇന്ത്യയിൽ ഫുട്ബോൾ കളിക്കാനായിട്ട് കൂടുതൽ വളരാനായിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ചോദ്യം കൂടി നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9544740912. ഇന്നലെ ഇന്ത്യ നമ്മളോട് പറഞ്ഞതൊരു കാര്യം മാത്രമാണ്, നമ്മൾ ഡ്രീം ബിഗ് പ്ലേ ബോൾഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്. അതായത് നമ്മളുടെ സ്വപ്നങ്ങൾ, വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണുക, ധൈര്യത്തോടെ കളിക്കുക, നമ്മളിൽ തന്നെ വിശ്വാസം അർപ്പിക്കുക. ഇന്ന് ഈ ഒരു പ്രഭാതത്തിൽ നമ്മൾക്കും നമ്മളുടെ ഗോൾസിന് വേണ്ടിയിട്ടൊരു സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് വെക്കാം. അപ്പം നമ്മളുടെ പ്രൗഡ് മൊമെൻ്റ് ഏതാണെന്ന് നമുക്ക് അത് നമുക്ക് ആഘോഷിക്കാം, നമുക്കത് കൂടുതൽ അതിനെ പറ്റിയിട്ട് നമുക്ക് ചിന്തിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഏതാണ് ആ തിരിച്ചുവരവിൻ്റെ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്നതിനെ പറ്റിയിട്ട് സംസാരിക്കാം. ആദ്യം നമ്മുടെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: എല്ലാരും ഉറക്കത്തിലായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കേറിയത്.
0: ഇന്ന് എല്ലാവരും രാവിലെ എനിക്ക് തോന്നുന്നു എല്ലാരും 3:30 ഒക്കെ ആയി കാണും കിടന്നപ്പോ. അപ്പോ ഇന്ന് എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് വരാൻ കുറച്ചു മടിയുള്ള ഒരു കൂട്ടത്തിലായിരിക്കും അല്ലേ?
1: എല്ലാവരും സ്കൂളും കോളേജിനും ഒക്കെ
0: അവധിയാണ്.
1: മൊത്തത്തിൽ ഉറക്കമായിരിക്കും. സന്തോഷത്തോടെ ഉറങ്ങട്ടെ. കാരണം എല്ലാവരും ഈ കളി കാണുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇന്നലെ ഞാൻ പ്രയാറും വഴിക്കൂടെ വരുമ്പോ ഒത്തിരി കസേര മൈതാനത്തിട്ടിരിക്കുന്നത്. അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി. കാരണം പുതിയ തലമുറ തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്.
0: പക്ഷേ
1: ജയിക്കലും മാത്രമല്ല, പലതിൽ നിന്നും മൊബൈലിൽ നിന്ന് നമ്മൾ കുറച്ച് ഇതാകും. പിന്നെ ഈ ലഹരി, അതിൽ നിന്നൊക്കെ നമുക്ക് പിന്നോട്ട് തിരിയാൻ, അത് മുതിർന്നവർക്കും
0: പറ്റും.
1: ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കുറച്ച് നല്ലതായിരിക്കും. പിന്നെ കളികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഗ്രൗണ്ട്, കുട്ടികൾക്ക് ആവശ്യമുള്ള ഗ്രൗണ്ട് ഫസ്റ്റ് ആയിട്ട് ഒരുക്കി കൊടുക്കുക. കാരണം അവരിങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മൾ അതിന് ഒപ്പം നിൽക്കുക. ചെയ്യേണ്ട പിന്നെ കുടുംബത്തുള്ളവർ അതുങ്ങള് അതിനെ പ്രോത്സാഹിപ്പിക്കുക. അവർക്ക് ഏത് ആക്ടിവിറ്റീസിലാണ് താല്പര്യമെന്ന് നോക്കിയിട്ട് അങ്ങോട്ടുകൂടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ മാത്രമായിട്ട് ഒരു ഉപകരണമായിട്ട് മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ബുദ്ധി വികാസത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ കളികൾ എന്ന് പറയുന്നത്. വായനയാലും എഴുത്തായാലും ബാക്കി എന്ത് കാര്യമായാലും നമ്മൾ ഈ എഴുതാതിരിക്കുന്ന ഒരാളും എഴുതുന്ന ഒരാളും തമ്മിൽ എഴുതി ആകുമ്പോൾ നമുക്ക് ഒത്തിരി വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ചിലരൊക്കെ കയ്യിലായിട്ട് എഴുതാനും ഉൾപ്പെടാനും ഒക്കെ ഒത്തിരി റിസ്ക് എടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത് നമ്മൾ ശീലിച്ചോണ്ടിരിക്കുക, തുടർന്നോണ്ടിരിക്കുക, ഒന്നും നമ്മൾ മാറ്റിവെക്കാതിരിക്കുക. ഒത്തിരി അത് മാത്രം എന്ന് വെച്ചാൽ നമ്മൾ ഈ കളിയിലൂടെ ഒക്കെ എന്നുവെച്ചാൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ ഇപ്പൊ ഈ എന്താ ചെസ് കളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയുടെ ഒരു വേള ഇതാണ്. അതിന്റെ എല്ലാ കളിയിലും അങ്ങനെ ഉണ്ട്. ശ്രദ്ധ, നമ്മുടെ ശ്രദ്ധ മറ്റൊന്നും തിരിയാതെ നേരെ നമ്മൾ പോകാൻ ആ കളികൾ നമ്മളെ സഹായിക്കും.
0: അതായത് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനം ജീവിതത്തിൽ, അത് ഏത് കാര്യത്തിലായാലും, അതിപ്പം സ്പോർട്സിലായിക്കോട്ടെ, പഠനത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് പഠനത്തിൽ മികച്ചതാവണമെങ്കിൽ അയാൾ അത് തന്നെ കൂടുതൽ നേരം അതിനെക്കുറിച്ചിട്ട് വായിക്കുക, കൂടുതൽ നേരം പഠിക്കുക. ചിലരൊക്കെ ഉണ്ട്, ഇപ്പൊ ഞാനൊക്കെ എന്നൊക്കെ പറയുന്നത് പരീക്ഷയുടെ തലേന്ന് ഇങ്ങനെ ഇരുന്ന് നെട്ടോട്ട് ഓടുന്ന ഒരാളായിരുന്നു ഞാൻ കോളേജിൽ കയറുന്നിടം വരെ. നമ്മുടെ 10 ആയാലും പ്ലസ് 2 ആയാലും നമുക്ക് പരീക്ഷയുടെ തലേന്നും അതിന്റെ തലേന്നും പരീക്ഷ എടുക്കുന്ന ആ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ, ആ സമയത്ത് പഠിച്ചാൽ മാത്രമേ ഇതിങ്ങനെ തലയിൽ നിൽക്കുകയുള്ളായിരുന്നു. പക്ഷേ ഞാൻ കോളേജിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അതിൻ്റെതായിട്ടുള്ള ഒരു സീരിയസ്നെസ് നമുക്ക് വരുന്നതും. നമ്മള് ഒന്ന്, നമ്മൾ അതിനെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ശരി നമുക്ക് ഇതിങ്ങനെയാണ്, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടഫ് സബ്ജക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്, അപ്പോൾ കുറെ കൂടി നമുക്ക് അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ നിൽക്കാൻ തുടങ്ങി. നിന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് അവസാനം കിട്ടുകയും ചെയ്തു. അതെന്ന് പറയുന്നത് ആ ഒരു കൺസിസ്റ്റൻസിയുടെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയ കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ എല്ലാ കാര്യവും, അതായത് ഇപ്പം സ്പോർട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഒരു ജിമ്മിൽ പോകുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആണല്ലോ കൂടുതലും നമ്മളിങ്ങനെ ജിമ്മിലോട്ടൊക്കെ പോകുന്നത്. അപ്പം അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിത് മുടക്കരുത്, മുടക്കിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് മടി വരും എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് ശരിയാണ്. കാര്യം നമ്മൾ ഒരാഴ്ച പോയിട്ട് അല്ലെങ്കിൽ ഒരു 4-5 ദിവസം നമ്മൾ പോയിട്ട് പിന്നെ 2-3 ദിവസം നമ്മളിങ്ങനെ പോവാതിരിക്കുമ്പോൾ നമുക്ക് പിടികൂടുന്ന നമ്മളുടെ ആ ഒരു മടിയുണ്ടല്ലോ, ആ മടി എന്ന് പറയുന്നത് വളരെയധികം ഭയങ്കര വില്ലനാണ് ഈ മടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളും കുറച്ചൊക്കെ മടിയന്മാരും മടിച്ചുകളും ഒക്കെ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ഒരു 2 മാസം നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ആ ഒരു ജിമ്മിൽ പോയി നമ്മൾ ആ ഒരു കാര്യത്തിലോട്ടിങ്ങനെ മുഴുകി ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു വെയിറ്റ് ലോസിൻ്റെ കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് നമ്മൾ പറയാറില്ലേ, അതായത് പ്രാക്ടീസാണ് ജീവിതത്തിൽ നമുക്ക് ഓരോ വിജയത്തിലേക്കും നമുക്ക് ലക്ഷ്യത്തിലേക്കും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. ആ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വിജയം കൈവരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇപ്പം മെസ്സി ആയിക്കോട്ടെ, റൊണാൾഡോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നെയ്മർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എംബാവേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്നലെ ഗോളടിച്ച് സ്പെയിനിൻ്റെ ആ നെറുകയിൽ ആ കപ്പുമായിട്ട് നിൽക്കുന്ന ലാമിൻ യമാൽ ആയിക്കോട്ടെ, അവരൊക്കെയെന്ന് അദ്ദേഹം എന്ന് പറയുന്നത് ഒരു 19 വയസ്സുകാരനാണ്. ഒരു 19 വയസ്സുകാരൻ്റെ ഒരു അത്ഭുതമാണ് ഇന്നലെ ലോകം മുഴുവൻ ഇരുന്ന് കണ്ടത്. അത് എത്ര കുഞ്ഞുന്നാളിലെയാണ്. നമ്മുടെ ക്രിക്കറ്റിൽ IPL നമ്മുടെ ക്രിക്കറ്റർ ഉണ്ടല്ലോ, ഇന്ത്യൻ ക്രിക്കറ്റ് വൈബ് സൂര്യവംശി എന്ന് പറയുന്നത്, അവരൊക്കെ 14-15 വയസ്സ് മാത്രം പ്രായമുള്ള കളിക്കാരാണ് ഇവരെന്ന് പറയുന്നത്. ഇവർക്ക് എന്തുകൊണ്ട് ഇത്ര ചെറുപ്പത്തിലേ ഇവർക്ക് വലിയൊരു ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഇവർ ലോകത്തിൻ്റെ ടോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് അവർക്കത് എത്താൻ പറ്റിയെന്ന് ചോദിച്ചാൽ അവരുടെ മാത്രം കഴിവുകൊണ്ടാണ്, അവർക്കൊരു കഴിവുണ്ട് അതിൽ. പക്ഷേ അവരുടെ പാരൻസ് അത് തിരിച്ചറിഞ്ഞ് അവരെ അതിന് പ്രാപ്തരാക്കി അവരെ അതിന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അവരെ ഇവിടെ ആയിക്കോട്ടെ അവർക്ക് ചേരേണ്ട ക്ലബിലോ അവർക്ക് ചേരണം, ആദ്യം അവർക്കൊരു അക്കാഡമി, പിന്നീട് അവർ ചേരുന്ന ക്ലബ്, അവിടെ എല്ലാം ആ പേരൻസിൻ്റെ ഒരു എഫേർട്ട് എത്ര മാത്രം ഉണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം എല്ലാവരുടെയും മക്കൾ പഠിക്കണം, നല്ല നിലയിലെത്തണം, ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ അവരിയ്ക്കണം, കുറച്ച് കാര്യങ്ങൾ സമ്പാദിക്കണം എന്നൊക്കെയുള്ളത് എല്ലാ മാതാപിതാക്കളുടെയും സ്വപ്നമാണ്, മക്കളുടെ നല്ലൊരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്. പക്ഷെ ഒരു ഇതിഹാസത്തെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പം നമ്മൾ പഠിക്കാനുള്ള കഴിവ് എല്ലാ മക്കൾക്കും ഉണ്ടാവണമെന്നില്ല, ചില മക്കൾക്ക് ഇതേപോലെ തന്നെ സ്പോർട്സിലും അതേപോലെ തന്നെ ആർട്സിലും ഒക്കെ ആയിരിക്കും താല്പര്യമെന്ന് പറയുന്നത്. അവർക്കതിനൊരു പ്രത്യേക കഴിവുണ്ട്. ആ കഴിവിനെ മനസ്സിലാക്കി നമ്മൾ ആ ഒരു കഴിവിനെ മുന്നോട്ട് വളർത്തിയെടുത്തുകൊണ്ട് പോകുമ്പോഴാണ് ഇതേപോലുള്ള ഓരോ ലാമിനി യമാൽ ആയിക്കോട്ടെ, വൈഭ സൂര്യവംശി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെസ്സി ആയിക്കോട്ടെ, റൊണാൾഡോ ആയിക്കോട്ടെ, അവരൊക്കെ സച്ചിൻ ആയിക്കോട്ടെ, അവരൊക്കെ ഈ ഒരു പിറക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കതിനുള്ളൊരു വഴി തെളിയിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ സംസാരിച്ച ഒരു
2: വിഷയമെന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ സ്പെയിൻ അടിച്ച പോലെ ഒരു ഗോൾ അടിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ഏതിനെ കുറിച്ചിട്ടായിരിക്കും, എങ്ങനെയായിരിക്കും നിങ്ങൾ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്നുള്ളൊരു ചോദ്യത്തോടാണ് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544709012. ഇത് എന്റെ റേഡിയോ 91.2 വിൽ ഓൺ ആട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം! രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.

തിരികെ താം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒന്നാട്ടുകര പാസഞ്ചർ ആണ്. കൂടുതൽ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ജീവിതത്തിൽ നിങ്ങൾക്കൊരു തിരിച്ചുവരവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ കണ്ട ലോകത്തിനെ തന്നെ നെറുകയിൽ, വേൾഡ് കപ്പിന്റെ നെറുകയിൽ എത്തിച്ച സ്പെയിനെ പോലെ ഒരു തിരിച്ചുവരവ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും എന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. കാര്യം ജീവിതത്തിൽ തിരിച്ചുവരവ് എന്ന് പറയുന്നത് അത്ര ഇതാണോ, അതായത് അത്ര പാടാണോ ജീവിതത്തിൽ തിരിച്ചുവരവ് എന്ന് പറയുന്നത്? അതത്ര പാടുള്ള കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും നമുക്കത് വലിയ പാടായിട്ട് തോന്നുന്നത് അല്ലേ. പക്ഷേ നമ്മൾ ആലോചിക്കണം, ഇന്നലെ ലോകം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഫുട്ബോളിനെ വേൾഡ് കപ്പിലേക്ക് എത്തിച്ചത് ഒരു 17-18 വയസ്സുകാരൻ്റെ കാലുകളാണ്, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ്, അദ്ദേഹത്തിൻ്റെ ചിന്താശക്തിയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കാര്യം ഒരു 19 വയസ്സുകാരന് അവൻ്റെ രാജ്യത്തെ, അവൻ പ്രതിനിധീകരിക്കുന്ന രാജ്യത്തെ അവന് ഇത്രയധികം എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ കൃത്യനിഷ്ഠ, കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക്, ശ്രദ്ധ, ഇതെല്ലാം നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം നമ്മൾ ജീവിതത്തെ ഒരു നിസ്സാരമായി കാണുമ്പോഴാണ് നമുക്കിതെല്ലാം വളരെയധികം കുറച്ചും കൂടി, അതായത് ഇത് എനിക്ക് ഇത് എടുക്കാൻ പൊങ്ങാൻ വയ്യാത്ത ഒരു കാര്യമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളിനി എത്ര പ്രതി ഇത് ചെയ്താലും നമുക്കതൊരു എടുത്താൽ പൊങ്ങാൻ വയ്യാത്ത ആ ഒരു ഭാരമായിട്ട് തന്നെ ഇരിക്കും. പക്ഷേ ആ ഒരു പ്രഷറോ, ഇന്നലെ ആ ലാമിൻ യമാൽ എന്ന് പറയുന്ന ആ 18 വയസ്സുകാരൻ ഇന്നലെ ആ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ, അതിൻ്റെ ആദ്യത്തെ ലോകകപ്പാണ് അദ്ദേഹം കളിക്കുന്ന ആദ്യത്തെ ലോകകപ്പാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പം പറഞ്ഞു, ആദ്യത്തെ ലോകകപ്പ് എന്ന് പറയുന്നത് കുറച്ച് പ്രഷറുള്ളതായിരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് ആ പ്രഷർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കൂടി എന്താണെന്ന് കൂടി അറിയാൻ വയ്യാത്ത രീതിയിലാണ് ഇന്നലത്തെ ആ ഒരു ഗെയിം അദ്ദേഹം കളിച്ചു പോകുന്നത്. അപ്പോൾ 2010 തോന്നുന്നു സ്പെയിൻ അവസാനമായി ലോകകപ്പ് എടുക്കുന്നത്. പിന്നീട് 2026, ഇത്ര അധികം, അതായത് ഈ ഒരു 16 ആ ഒരു ഇടവേളയിൽ എന്തെല്ലാം എത്രയോ ഇതിഹാസങ്ങൾ വന്നു പോയിട്ടുണ്ട്. മെസ്സിയെ പോലെ, റൊണാൾഡോയെ പോലെ ഉള്ള കളി, നെയ്മറിനെയൊക്കെ പോലെ, എംബാവയൊക്കെ പോലെ ഉള്ളവരെയൊക്കെ തോപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ ആ ഒരു വേൾഡ് കപ്പ് അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇല്ലേ. അവരൊക്കെ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ കഷ്ടപ്പെട്ടാൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യമെന്ന് പറയുന്നത് ചെറുതായി നമുക്ക് ഒരിക്കലും നമുക്ക് ചെറുതായി കാണാൻ പറ്റത്തില്ല. അപ്പം അതിന് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടുതൽ മനോഹരമാവത്തതേ ഉള്ളൂ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും ഇവിടെ നിന്നാണ് എല്ലാം അവസാനിക്കുന്നത് എന്ന് തോന്നിയ നിമിഷങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടല്ലേ. ഒരു പരാജയം, ഒരു നഷ്ടം, ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നമ്മളെ തന്നെ നഷ്ടപ്പെട്ട പോലെ തോന്നുന്ന ഒരു സമയം. പക്ഷെ ഒരു സത്യമാണ്, ജീവിതത്തിൽ ഒരിക്കലും എൻഡ് എന്ന് അവസാനം എന്ന് ആരും എഴുതാറില്ല. അതെല്ലായ്പ്പോഴും ഒരു ഇൻ്റർവെൽ മാത്രമാണ്, ഒരു ചെറിയ പോസ്, ഒരു ഡീപ് ബ്രത്ത്, ഒരു റീതിങ്ക്, അതിനുശേഷം വലിയൊരു കംബാക്ക്. നമ്മൾ പലപ്പോഴും വിചാരിക്കും എനിക്കിതിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് പറ്റുമോ. പക്ഷേ സത്യം എന്താണെന്നാൽ, നമ്മൾ ഇതിനകം തന്നെ പലപ്പോഴും തിരിച്ചു വന്നവരാണ് അല്ലേ. ഒരു ഹാർട്ട് ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ ചിരിക്കാൻ പഠിച്ചു, ഒരു ഫെയിലിയർ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ട്രൈ ചെയ്തു, ഒരാൾ വിട്ടുപോയപ്പോൾ നമ്മളെ തന്നെ പിടിച്ചു നിർത്തി. കംബാക്ക് എന്നത് വലിയ അച്ചീവ്മെൻറ്റ്സ് മാത്രമല്ല, ചെറിയ ചെറിയ ഒരു മുന്നേറ്റങ്ങൾ കൂടിയാണ്. ഇന്നലെ വരെ കരഞ്ഞൊരാൾ ഇന്ന് ചിരിക്കുന്നത്, ഒരിക്കൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞൊരാൾ ഇന്ന് ഐ വിൽ ട്രൈ എന്ന് നമ്മൾ പറയുന്നത്, അതെല്ലാം ഒരു കംബാക്ക് തന്നെയാണ്. ഇന്ന് നമുക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചുവരവ് എന്താണ്? ചെറുതായാലും പ്രശ്നമില്ല, നമ്മളുടെ സ്റ്റോറി മറ്റൊരാൾക്കൊരു പ്രതീക്ഷയായേക്കാം അല്ലേ. അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ വിളിക്കും. വിളിക്കേണ്ട നമ്പർ 9444700912. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ്യ.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടേറെ പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ജീവിതത്തിൽ നിങ്ങൾക്കൊരു തിരിച്ചുവരവ് വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, നിങ്ങളുടെ ആ ഒരു തിരിച്ചുവരവിന്റെ കഥ എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ അവനെല്ലാം ശരിയായ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ എന്തോ കാരണങ്ങളാൽ അവൻ്റെ ലൈഫെല്ലാം ഒന്ന് കൈവിട്ടുപോയി. ജോലി പോയി, പ്രിയപ്പെട്ടവർ അകർന്നു, സ്വപ്നങ്ങൾ എല്ലാം പതുക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങി. ഒരു ദിവസം അവനവൻ്റെ കണ്ണാടിയിൽ നോക്കി അവനോട് തന്നെ ചോദിച്ചു, ഇവിടെ നിന്നാണ് എൻ്റെ സ്റ്റോറി അവസാനിക്കണോ? അത് തന്നെയാണ് ആ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ജീവിതത്തിൽ കംബാക്ക് എന്നത് ഒരു വലിയ സംഭവിക്കുന്നത് ഒരു വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ നമ്മളാണ് തീരുമാനിക്കുന്നത് ഇനി ഞാൻ വിട്ടുകൊടുക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് നമ്മളാണ് നോക്കേണ്ടത്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം, കട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരിടത്തു നിന്ന് നമ്മൾ തുടങ്ങണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ വേണം അല്ലേ. നമ്മൾ പലപ്പോഴും പുറത്തുള്ള ആളുകളെ നോക്കി പറയും, അവൻ വലിയ തിരിച്ചുവരവാണ് നടത്തിയത്, അവൻ അവൻ്റെ ലൈഫ് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിയാത്തത് എന്താണെന്നറിയാവോ? അവരുടെ സൈലൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. അവരുടെ രാത്രികളിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകും, ആരും കാണാതെ അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ആ ഒരു കംബാക്കിൻ്റെ കഥകളെന്നൊക്കെ പറയുന്നത് വളരെയധികം ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതിന് പിന്നിൽ ആരും കാണാത്ത ഒരുപാട് വേദനകളും സങ്കടങ്ങളും ഒക്കെ കാണും. നിങ്ങളിപ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഇത് നിങ്ങളുടെ ആ ഒരു അവസാനമൊന്നുമല്ല. ഇത് നിങ്ങളുടെ കഥയുടെ വലിയ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. ഇന്ന് നിങ്ങൾക്ക് ആ ഒരു ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എങ്ങനെ തിരിച്ചു വന്നു, ഇന്ന് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ആ ഒരു ശബ്ദമെന്ന് പറയുന്നത് മറ്റൊരാൾക്ക് വലിയൊരു പ്രചോദനമാകാം. അത് സ്ലോ ആയാലും പ്രശ്നമില്ല, ബ്രേക്ക് എടുത്താലും പ്രശ്നമില്ല, ചിലപ്പോൾ വഴിതെറ്റിയാലും പ്രശ്നമില്ല. പ്രശ്നം നമ്മൾ നിർത്തുന്നതാണ്. കാരണം നിങ്ങൾ മുന്നോട്ട് പോകുന്നവരെ നിങ്ങളുടെ കംബാക്ക് ഓൾറെഡി സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചാലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും, എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഫൈറ്റ് ചെയ്യും എന്നുള്ളൊരു ഉറപ്പാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. ആ ഒരു ഉറപ്പ് എവിടെ നിന്ന് തുടങ്ങണം എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544705912. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

കേട്ടാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ കൂടെയുള്ളത് ഞാൻ ആർജി സുമയായിരുന്നു. അപ്പൊ നമ്മൾ ദാണ്ട നമ്മളുടെ സമയങ്ങൾ ഇങ്ങനെ അടുത്തിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇന്ന് എല്ലാവരും വളരെയധികം എനിക്ക് തോന്നുന്നു അർജന്റീനയൊക്കെ അർജന്റീന ഫാൻസുകാരൊക്കെ ആയിരിക്കും എല്ലാവരും ഇങ്ങനെ തോറ്റ വിഷമത്തിലൊക്കെ ഇങ്ങനെ ഒന്ന് എഴുന്നേക്കാനൊക്കെ ഒന്ന് പാടുവിട്ട് ഇന്ന് ഇന്നലത്തെ ആ ഒരു കളിയുടെ ആ ഒരു ഹരത്തിലും ആ ഒരു കാര്യങ്ങളിലൊക്കെ ആയിരുന്നു എന്ന് ഇന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ച് പരാജിതരായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ച ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ ഫൈനൽ വരെ എത്തിയിട്ട് അർജന്റീനയ്ക്ക് കപ്പെടുക്കാൻ പറ്റിയില്ല എന്ന വിഷമത്തിൽ ഉള്ളിരിക്കുന്ന ആളുകളുണ്ട്. സ്പെയിൻ വേൾഡ് കപ്പ് ജയിച്ച ആഘോഷത്തിലിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ ഉറക്കത്തിൻ്റെ ആ ഒരു ഈ വിട്ടുമാറിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇന്ന് ഓർക്കേണ്ട ഒരു കാര്യം മാത്രമുണ്ട്, വീഴുന്നതൊരു പരാജയമല്ല, വീണിട്ട് എഴുന്നേൽക്കാത്തതാണ് പരാജയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇനിയും അർജന്റീനക്കാർക്ക് ഇനിയും പ്രതീക്ഷകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംബാക്ക് ഓൾറെഡി സെറ്റായിട്ട് കഴിഞ്ഞു. അപ്പോൾ ജീവിതം ചിലപ്പോൾ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ അതേ ജീവിതം തന്നെ നമ്മളെ വീണ്ടും ഉയർത്തുക തന്നെ ചെയ്യും. ഇന്ന് നിങ്ങളോട് തന്നെ ഒരു വാക്ക് കൊടുക്കൂ, എന്ത് സംഭവിച്ചാലും ഞാൻ വീണ്ടും തുടങ്ങും. കാരണം ഓരോ അവസാനത്തിനുള്ളിലും ഓരോ പുതിയ തുടക്കം ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരോടും ഒരു ചെറിയ റിക്വസ്റ്റാണുള്ളത്. നിങ്ങളുടെ സ്റ്റോറി ഇനിയും തീർന്നിട്ടില്ല, അടുത്ത ആ ഒരു പേജ് നിങ്ങൾക്ക് തന്നെ എഴുതണം. അതുകൊണ്ട് ഡോണ്ട് ക്വിറ്റ്, ജസ്റ്റ് റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനിയും കേട്ടുകൊണ്ടേ ഇരിക്കാം. നമ്മുടെ ഓണാട്ടുകാര പാസഞ്ചർ ഇന്ന് ഇവിടെ നിന്ന് നിർത്തുകയാണ്. അപ്പം നാളെ പുതിയൊരു വിഷയവുമായിട്ട് തിരികെ എത്താമെന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേ ഇരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
6: You and the radio 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: Stay tuned, stay happy with the Radio 91.2.

യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണം മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്.

0: ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ് കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ദേ അവൾ മുട്ട എഴുതാണ്ട. ഇനി അവൻ ആ മുട്ട എടുത്ത് കൊമളെ കൊണ്ടുവെക്കും. കൊറേ കുട്ടികളുണ്ടാവും. പിന്നെ അവര് സന്തോഷത്തോടെ ഒരു കുടുംബമായി ജീവിക്കും.
1: കൊള്ളാലോടാ, ആരാണോ നിന്നോട് വലിയ വർത്തമാനൊക്കെ പറഞ്ഞു തന്നെ?
0: ശ്രീവാച്ചനാമ്മച്ചി.

0: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.
1: Dum, dum, dum.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ലഹരി മാഫിയക്കെതിരായ പോരാട്ടത്തിൽ വിദ്യാർത്ഥി സമൂഹം സജീവ പങ്കാളിയാകണമെന്ന് വനിതാ ശിശു വികസന തൊഴിൽ വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം നിയോജക മണ്ഡലത്തിലെ പ്രതിഭകളായ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഫോക്കസ് കൊല്ലം മിനിസ്റ്റേഴ്സ് എക്സലന്റ് അവാർഡ് 2026 വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾക്ക് ശോഭനമായ ഭാവി കെട്ടിപ്പടുക്കാൻ കൃത്യമായ ലക്ഷ്യബോധം അനിവാര്യമാണ്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ എബോള പ്രതിരോധ മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, നെടുങ്ങോലം താലൂക്ക് ആശുപത്രി, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച മോക് ഡ്രില്ലിൽ എബോള വൈറസ് ബാധ പ്രതിരോധ പ്രവർത്തനങ്ങൾ, RRT യോഗ്യം ചേർന്ന് സ്ഥാപനങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകൾ, പ്രോട്ടോകോൾ പ്രകാരമുള്ള സജ്ജീകരണങ്ങൾ എന്നിവ വിലയിരുത്തി 12 മണിക്ക് അവസാനിച്ചു. തീരദേശങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജൂലൈ 19 മുതൽ 22 വരെ കേരള തീരത്തോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ കിഴക്കൻ അറബിക്കടൽ, തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, ആന്ധ്രാപ്രദേശ് തീരത്തോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പ്രദേശങ്ങളിലേക്ക് മത്സ്യത്തൊഴിലാളികൾ പോകരുതെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചു. ജില്ലാ വികസന സമിതി യോഗം ജൂലൈ 25 രാവിലെ 11 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും പരിഗണിക്കും. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. അടുത്തമാസം 13 വരെ 19 ദിവസം ഇരുസഭകളും സമ്മേളിക്കും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ വിക്ഷേപണ രംഗത്ത് യുവ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആദ്യമായി കൈവരിച്ച നേട്ടം അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു.
1: ഭാരത് കാ ഝണ്ടാ ഗാഡ് ദിയാ ഹൈ ജോ ഭാരത് കോ ആത്മവിശ്വാസ് സേ ഭർ ദേതി ഹൈ വിശ്വ മേ ഭാരത് കാ പ്രൊഫൈൽ സർവമാന്യ സർവസ്വീകൃത ബൻതാ ജാതാ ഹൈ കി ഹമാരെ ദേശ് കേ യുവാഓ കി ക്ഷമതാ ഔർ ഉൻകി ആകാംക്ഷാ അന്തരിക്ഷ് ജിത്നി അസീം ഹൈ ഇസ്സേ ബഡാ സന്ദേശ് ദേശ് കേ ലിയേ കോയി ഔർ പ്രേരണാ നഹീ ദേ സക്താ ഹൈ.
0: ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാനിൽ തുടരാൻ തീരുമാനിക്കുന്ന പൌരന്മാർ പരമാവധി ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിഎസ്സിയുടെ നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും ചർച്ചാ വിഷയമായി. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെയാണ് യോഗം. വയനാട് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ വാളാരംകുന്ന് ഉന്നതിയിൽ പുനരധിവാസ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വീടുകൾ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് കൈമാറും. റവന്യൂ ട്രൈബൽ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കിയ പദ്ധതിയിൽ പൂർത്തീകരിച്ച 27 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു പ്രതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ അന്വേഷണ
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. അടുത്ത മാസം 13 വരെ 19 ദിവസം ഇരുസഭകളും സമ്മേളിക്കും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ വിക്ഷേപണ രംഗത്ത് യുവ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആദ്യമായി കൈവരിച്ച നേട്ടം അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു.
1: ഭാരത് കാ ഝണ്ടാ ഗാഡ് ദിയാ ഹൈ ജോ ഭാരത് കോ ആത്മവിശ്വാസ് സേ ഭർ ദേതി ഹൈ വിശ്വ മേ ഭാരത് കാ പ്രൊഫൈൽ സർവമാന്യ സർവസ്വീകൃത ബൻതാ ജാതാ ഹൈ കി ഹമാരേ ദേശ് കേ യുവാഓ കി ക്ഷമത ഔർ ഉൻകി ആകാംക്ഷ അന്തരിക്ഷ് ജിത്നി അസീം ഹൈ ഇസ്സേ ബഡ സന്ദേശ് ദേശ് കേ ലിയേ കോയി ഔർ പ്രേരണ നഹീ ദേ സക്താ ഹൈ.
0: ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാനിൽ തുടരാൻ തീരുമാനിക്കുന്ന പൌരന്മാർ പരമാവധി ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിഎസ്സിയുടെ നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും ചർച്ചാ വിഷയമായി. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെയാണ് യോഗം. വയനാട് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ വാളാരംകുന്ന് ഉന്നതിയിൽ പുനരധിവാസ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വീടുകൾ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് കൈമാറും. റവന്യൂ ട്രൈബൽ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കിയ പദ്ധതിയിൽ പൂർത്തീകരിച്ച 27 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു പ്രതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ അന്വേഷണ ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരായത്. റോഡ്രിയാണ് ടൂർണമെന്റിലെ മികച്ച താരം. 10 ഗോളുകളുമായി കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നിലനിർത്തി. ഉനായ് സിമോൺ മികച്ച ഗോളിയും പൌ കുബാർസി മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും നേടി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മൂന്നാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളുടെ
2: 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും പരിഗണിക്കും. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. അടുത്തമാസം 13 വരെ 19 ദിവസം ഇരുസഭകളും സമ്മേളിക്കും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ വിക്ഷേപണ രംഗത്ത് യുവ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആദ്യമായി കൈവരിച്ച നേട്ടം അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു.
1: ഭാരത് കാ ഝണ്ട ഗാഡ് ദിയാ ഹൈ ജോ ഭാരത് കോ ആത്മവിശ്വാസ് സേ ഭർ ദേതി ഹൈ വിശ്വമേ ഭാരത് കാ പ്രൊഫൈൽ സർവമാന്യ സർവസ്വീകൃത ബൻതാ ജാതാ ഹൈ കി ഹമാരേ ദേശ് കേ യുവാഓ കി ക്ഷമത ഔർ ഉൻകി ആകാംക്ഷ അന്തരിക്ഷ് ജിത്നി അസീം ഹൈ ഇസ്സേ ബഡ സന്ദേശ് ദേശ് കേ ലിയെ കോയി ഔർ പ്രേരണ നഹീ ദേ സക്താ.
3: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരും.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്.

കേട്ടോ. അപ്പോ ഇത് ഈ നോക്കിക്ക് കൃത്യം 4 മണിയായപ്പോ ഞാൻ നിങ്ങൾക്കൊപ്പം വന്നിരിക്കുകയാണ് നിങ്ങളെ പ്രിയമുള്ള പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട്. അപ്പൊ വേഗം വേഗം വിളിച്ചോളൂ കേട്ടോ, 9544700091 എന്ന നമ്പറിലേക്ക്. അപ്പൊ നമുക്ക് 2 പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: മനുഷ്യരുണ്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു മഴ പോലെ പെയ്തിറങ്ങിയിട്ട് ആ ഒരു മഴ തോരുമ്പോൾ നമ്മളെ ആകെ നനയിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ മാഞ്ഞു പോകുന്നവർ. അങ്ങനെ ഒരാളെ കുറിച്ച് നമുക്ക് നോക്കിയാലോ? അവൻ ഇന്നും വൈകുന്നേരം ബസ് സ്റ്റോപ്പിലെ ആ ഒരു പഴയ ബെഞ്ചിലിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് അവളും അവനും കൂടി ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചവരിടം. ഇന്ന് അവനവിടെ ഒറ്റയ്ക്കാണ്. അവർ വിട്ടുപിരിഞ്ഞിട്ട് ഒരുപാട് കാലം കഴിഞ്ഞു. പക്ഷേ ചില പിരിയലുകൾ അങ്ങനെയാണ്. അത് ശരീരങ്ങൾ തമ്മിലുള്ള അകലമല്ല, മറിച്ച് ഹൃദയങ്ങൾക്കിടയിലെ വലിയൊരു മൗനമാണ്. ആൺ പോയപ്പോൾ അവനോട് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നീ പോയി? നമ്മളെ സ്വപ്നങ്ങളൊക്കെ എവിടെ പോയി? അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ കാലം അവനെ പഠിപ്പിച്ചത് മറ്റൊന്നായിരുന്നു. വിരഹം എന്നാൽ നഷ്ടപ്പെടലല്ല, അതൊരു തിരിച്ചറിവാണെന്ന്. അവളൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവളുടെ കണ്ണുകളിൽ മാത്രമായിരുന്നു അവന്റെ ലോകം. അവൾ പോയതോടെയാണ് അവൾ ലോകത്തെ കാണാൻ തുടങ്ങിയത്. ആ ഒരു കാറ്റിലും പെയ്യുന്ന മഴയിലും നടന്നു പോകുന്ന വഴികളിലും ഒക്കെ അവൾ അലിഞ്ഞു ചേർന്നിട്ടാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഇന്നും ആ ഒരു ബെഞ്ചിലിരിക്കുമ്പോൾ അവൾ എവിടെയും ഉണ്ടെന്നൊരു തോന്നൽ അവനിലുണ്ട്. പക്ഷേ അവൻ അവളെ തിരയാറില്ല. കാരണം വിരഹത്തിന്റെ നീറ്റിൽ നിന്നും വിരിഞ്ഞ ആ ഒരു കവിതയായിട്ട് അവൻ അവളെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്നു. ചില പ്രണയങ്ങളൊക്കെ അങ്ങനെയാണല്ലേ, കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചവരല്ല, ഉള്ളിലൊരു മുറിപ്പാട് എപ്പോഴും കൂടെ ഉണ്ടാകുന്നവരാണ് യഥാർത്ഥ പ്രണയത്തിന്റെ ഉടമകൾ. അങ്ങനെ ഒരുപാട് പേർ നമ്മൾക്ക് ചുറ്റുമുണ്ടല്ലേ, ആ ഒരു വിരഹവേദനയിൽ കഴിയുന്നവർ. അങ്ങനെ വിരഹവേദനയുടെ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടതിന് ശേഷമാണ് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് കേട്ടോ. നമുക്ക് നമ്മളുടെ ഫസ്റ്റ് മെസ്സേജിലേക്ക് പോയാലോ. ഹായ് ഗാനമഞ്ജരി, എനിക്ക് സൂര്യയുടെ തുള്ളി തുള്ളി മഴയെ വന്നി എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് ഭാഗ്യയാണ്. തുള്ളി തുള്ളി മഴയായി വന്നേനെ എന്ന പാട്ട് കാർത്തിക്കും തമനയും കൂടെ അഭിനയിച്ചിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ. പയ്യ എന്ന സിനിമയിലെ പാട്ടാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കോളർ കോഡ് ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? സുനിൽ ചേട്ടാ, നീ ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? എന്താണ് ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് ചോദിക്കാനുള്ള കാര്യണ്ടോ? ഇന്ന് ഈ ഒരു പാട്ട് തന്നെ ചോദിക്കാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതുകൊണ്ട് ചോദിച്ചാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ അതോ സുനിൽ ചേട്ടന് ഒറ്റയ്ക്കൊന്ന് കേൾക്കണം, നമുക്ക് എല്ലാവർക്കും കൂടെ കേൾക്കാം അല്ലേ? ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: യെസ് ഗൈസ്, അങ്ങനെ വീണ്ടും നമ്മൾ മടങ്ങിയെത്തിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ദേ ഒരാൾ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് നേരെ അങ്ങ് പോയാലോ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? വ്യക്തമായില്ല, ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, നമ്മൾ ആ റേഡിയോ എടുത്തുനിന്ന് കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് സംസാരിക്കാവോ?
2: ഓക്കെ, എന്റെ പേര് സരിത.
1: ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുക?
2: ഞങ്ങളെ വടക്കമൈനാപ്പിള്ളി.
1: ഓക്കെ, അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് വിശേഷം?
2: നല്ല വിശേഷം. പിന്നെ പാട്ട് ചോദിക്കുന്നത്.
1: ഓക്കെ, കൊടുത്തോളൂ. ഹലോ, പറഞ്ഞോളൂ, നീ ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? അംശം പാട്ടല്ലേ, നല്ലൊരു പാട്ടാണ്. ആ പാട്ട് പാടുവോ നമ്മളെ ശ്രോതാക്കൾക്ക് വേണ്ടി? രണ്ടു വരി പാടിത്തരാവോ?
2: എനിക്കറിയില്ല,
1: എനിക്ക് ആസ്വദിക്കാനല്ലേ അറിയുന്നല്ലേ, അങ്ങനെയാണോ? ഓക്കെ, സാരല്ലോ, നമുക്ക് ഏതായാലും പാട്ട് കേൾക്കാം കേട്ടോ. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? കൂട്ടുകാരിയുടെ പേര് പറഞ്ഞോളൂ.
2: ശ്രീനന്ദ.
1: ഓക്കെ, നമുക്ക് ഏതായാലും ശ്രീനന്ദയ്ക്ക് വേണ്ടിട്ട് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഇന്നത്തെ ഗാനമഞ്ജരിയിൽ ദേശീയ അവാർഡ് നേടിയെടുത്ത മഹാനടൻ മമ്മൂട്ടിക്കും ഗായിക വൈക്കം വിജയലക്ഷ്മിക്കും മറ്റു പ്രിയതാരങ്ങൾക്കും അഭിനന്ദനങ്ങൾ ആശംസിച്ചുകൊണ്ട് ബസ് കണ്ടക്ടർ സിനിമയിലെ കൊണ്ടോട്ടി പള്ളിയിലെ പെരുന്നാളല്ലേ എന്ന് ഗാനം കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് PV മുഹമ്മദ് ചേട്ടനാണ് കേട്ടോ. ഉറപ്പായിട്ട് നമുക്ക് എന്തായാലും ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം
3: കേട്ടോ. ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങി എത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ കേട്ടിട്ട് വന്നത് 2005 പുറത്തിറങ്ങിയ മമ്മൂട്ടി അഭിനയിച്ച ബസ് കണ്ടക്ടർ എന്ന സിനിമയിലെ കൊണ്ടോട്ടി പള്ളിയില് എന്ന പാട്ടാണ് കേട്ടോ. വി എം വിനു സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രത്തില് ജയചന്ദ്രനാണ് സംഗീത സംവിധാനമൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. മധു ബാലകൃഷ്ണൻ, റിമി ടോമി, വിധു പ്രതാപ് എന്നിവർ പാടി ബ്യൂട്ടിഫുള്ളാക്കിയ ഒരു പാട്ടായിരുന്നു നമ്മൾ കേട്ടിട്ട് വന്നത്. യെസ്, അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് നേരെ ഇങ്ങ് പോകാം അല്ലേ. ഹായ് ഗാനമഞ്ജരി, ഞാൻ രാജി രാജൻ, കോഴിക്കോട് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് കർത്താവെ നീ കൽപ്പിച്ചപ്പോൾ എന്ന പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയിലെ അതിമനോഹരമായ ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു കോളിലേക്ക് പോകാം കേട്ടോ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: നമസ്കാരം, ഞാൻ ആനന്ദൻ തിലാനൂരാണ്.
1: ഓക്കേ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം?
2: വിശേഷം, ഇന്നലെ ലോകകപ്പ് കഴിഞ്ഞു. നമ്മളെ അർജന്റീന തോറ്റതിന്റെ ആ ഒരു നിരാശ നമ്മളെ കണ്ണൂരിൽ കുറച്ച് പേർക്കുണ്ട്.
1: ഉണ്ട്. ആ ഒരു വിഷമത്തിൽ ഇരിക്കുകയാണ് ചേട്ടന്?
2: അതെ, ആ ഒരു വിഷമത്തിൽ ഇരിക്കുകയാണ്. കുറച്ച് ആൾക്കാരും അതിന്റെ കൂടെ ഞാനും
1: ഉണ്ടെന്നല്ലേ. ഓക്കേ, പിന്നെ ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
2: എനിക്ക് നമ്മുടെ കിഴക്കൻ പത്രോസ് എന്നൊരു സിനിമ ഇല്ലേ,
1: അതില്
2: അതിനകത്തൊരു പാട്ടുണ്ട്, നീരാണി പെണ്ണിന്റെ, ആ ഒരു പാട്ട്
1: വെച്ചാരല്ലോ. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: ഇത് നമ്മളെ സ്പെയിനിന്റെ, നമ്മൾ കപ്പ് നേടിയ എല്ലാ ആരാധകർക്കും വേണ്ടി, അവർക്ക് വേണ്ടി മാത്രമായി പാട്ട് സമർപ്പിക്കണം.
1: ഓക്കെ കേട്ടോ, അങ്ങനെ നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367. ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ്. ഒപ്പം ഉള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി, നിങ്ങളുടെ സ്വന്തം ആർജെ ഐശ്വര്യയാണ് കേട്ടോ. അപ്പോൾ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിക്കൂ കേട്ടോ. 954-7000-912 എന്ന നമ്പറിലേക്ക്, ഈ ഒരു സെയിം നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജും അയച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ 1992 പുറത്തിറങ്ങിയ മലയാളം സിനിമയായിട്ടുള്ള കിഴക്കൻ പത്രോസിലെ ജനപ്രിയ ട്രാക്കായിട്ടുള്ള നീരാടി പെണ്ണിന്റെ എന്ന പാട്ട് കേട്ടിട്ട് വീണ്ടും മടങ്ങി എത്തിയിരിക്കുകയാണ്. ഈ ഒരു പാട്ട് എസ് പി വെങ്കടേഷ് ഈണം പകർന്ന ഒരു പാട്ടാണ്. നമ്മളുടെ ഒ എൻ വി കുറിപ്പ് എഴുതിയ ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് നമ്മുടെ കെ ജെ യേശുദാസും നമ്മളൊക്കെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചിയും ചേർന്നാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പാട്ടുകളുടെ ലോകത്തിലേക്ക് മടങ്ങിയെത്താം. നമ്മൾക്കൊപ്പം ഒരാൾ കൂടി ചേർന്നുണ്ട്, ആ ഒരു കൊള്ളേക്ക് പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഹലോ, ഞാൻ
1: ഓക്കെ വിജയൻ ചേട്ടാ, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം? ഓക്കെ, അപ്പൊ ഇന്ന് ചേട്ടന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
2: എനിക്ക് ഞാനൊരു പാട്ട് വിളിക്കട്ടെ.
1: പറഞ്ഞോളൂ. സെല്ലലോയ്ഡ് എന്ന സിനിമയില് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ട്. അതെ, സെല്ലലോയ്ഡ് എന്ന സിനിമയില് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ടാണ്. എന്തായാലും വെച്ചുതരാം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ, ചാത്തന്നൂരിൽ നിന്നും രാജീവ് ആണ്. എനിക്ക് വേണ്ട പാട്ട് സിദ്ധാർത്ഥ എന്ന പടത്തിൽ ചിത്ര ചേച്ചി, ഹരിഹരൻ എന്നിവർ പാടിയ മായികായാമം എന്ന പാട്ടാണ് കേട്ടോ. ഈ ഒരു സിനിമ 1998 ജോമോൻ സംവിധാനം ചെയ്ത് മാധവൻ നായർ നിർമ്മിച്ച ഒരു മലയാളം ചിത്രമാണ് കേട്ടോ. ഒരു സിനിമയില് മമ്മൂട്ടിയും അഞ്ജു അരവിന്ദും ജഗദീഷ്, രംഭ, നെടുമുടി വേണു, തിലകൻ എന്നിവരാണ് അഭിനയിക്കുന്നത്. നല്ലൊരു സിനിമ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു പാട്ടും അതിമനോഹരമാണ്. എന്നാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം അല്ലേ?

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
2: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847779987. മറ്റൊരു നമ്പർ 9846766844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇവിടെ പാട്ടുകളുടെ ലോകമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. 954-4700-9192 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതും. അപ്പോൾ ഇതേ ഒരു കോൾ ഉണ്ട്, ഒരു കോളിലേക്ക് പോകാം. ഹലോ, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ സൈസേട്ടാ, ചായ ഒക്കെ കുടിച്ചോ? ഒരു ഉന്മേഷക്കുറവുണ്ടല്ലോ. ആണ്, ഇതുവരെ മാറിയില്ല പനി. പനി വിട്ടു പോകുന്നില്ല അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിട്ട് ഹെൽത്ത് ഒക്കെ ശ്രദ്ധിക്കൂ കേട്ടോ. പ്രോപ്പറായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ചായ കുടിച്ചില്ല, കുടിക്കണം കേട്ടോ.
2: എനിക്ക് കേൾക്കാൻ ഇഷ്ടം ഉള്ള പാട്ട് കാലോലം എന്ന സിനിമയുടെ സുധീർ കുമാർ പാടിയ ഓരങ്ങളിൽ ഓരങ്ങളിൽ ഓരങ്ങളിൽ എന്നുള്ള ഒരു പാട്ടുണ്ട്.
1: ഓക്കെ, വെച്ചേരാ. ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: നമ്മുടെ എന്റെ റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും പിന്നെ ഇതിന്റെ അനിവാര്യ പ്രവർത്തകർക്കുമായി സമർപ്പിക്കുകയാണ്.
1: ഓക്കെ കേട്ടോ.
2: ഓക്കെ,
1: അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. പ്രിയപ്പെട്ട ഗാനമഞ്ജരിക്ക് നല്ലൊരു മഴയുള്ള ശുഭസായനും ആദ്യം നേരുന്നു. കലാകാർ എന്ന ഹിന്ദി സിനിമയിലെ നീല നീല അംബർ പ്യാർ എന്ന ഗാനം എല്ലാ പ്രിയ റേഡിയോ സുഹൃത്തുക്കളായിട്ടുള്ള ഷംസുദ്ദീൻ ചേട്ടൻ, ആനന്ദൻ ചേട്ടൻ, മുഹമ്മദ് ചേട്ടൻ, ത്രിമൂർത്തീസ് അനിൽ ചേട്ടൻ, ഗംഗാധരൻ ചേട്ടൻ, നാരായണൻ ചേട്ടൻ, ശീവ ചേച്ചി, സിന്ധു, അമ്പിളി ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഗാനം കേൾപ്പിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് ജയങ്കർ, സരിത, ശ്രീനന്ദ എന്നിവരാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. ഇതിഹാസ ഗായകൻ കിഷോർ കുമാർ ആലപിച്ച ഈ ഒരു ഗാനത്തിന് സംഗീതം നൽകിയിട്ടുള്ളത് കല്യാൺജി, ആനന്ദ്ജി എന്നിവരാണ് കേട്ടോ. വരികൾ എഴുതിയിട്ടുള്ളത് ഇന്ദിവർ ആണ്. എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
0: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746-23-8320, 9447-955-116. അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
7: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
8: നമ്മൾ വീണ്ടും മടങ്ങിയെത്തിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് കേട്ടോ. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യായിരുന്നു. അപ്പോൾ നമ്മൾ കേട്ടിട്ട് വന്ന പാട്ട് 1998 കാലോലം എന്ന മലയാള സിനിമയിലെ ഓരങ്ങളിൽ ഓരങ്ങളിൽ എന്ന പാട്ടായിരുന്നു. ഈ ഒരു പാട്ട് പി ജി ശശിയാണ് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത്. എഴുതിയിട്ടുള്ളത് കെ എസ് പങ്കജാശനാണ്. ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത് സുദീപ് കുമാറാണ്. നല്ലൊരു പാട്ട് തന്നെയായിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു മെസ്സേജിലേക്ക് പോയാലോ. ഹലോ, എന്റെ പേര് അഞ്ജന. എനിക്ക് എപ്പടി ഇരുന്ന ഏ മനസ്സ് എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സന്തോഷ് സുബ്രഹ്മണ്യം എന്ന സിനിമയില് ഗോപിക, പൂർണിമ, ടിപ്പു എന്നിവർ പാടിയ മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ടാണിത്. നല്ലൊരു തമിഴ് പാട്ടാണ്. ഈ ഒരു പാട്ടിനോടൊപ്പം തന്നെ മറ്റൊരാളിൽ കൂടി ചേരുന്നുണ്ട്. ആ ഒരു കൊള്ളിലേക്ക് പോകാം. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
9: നമസ്കാരം,
8: എന്തൊക്കെയാണ് വിശേഷം? ചായ ഒക്കെ കുടിച്ചോ?
9: ആയ കുടിച്ചു റോഡ് വരെ പോയിട്ട് ഞാൻ കൃഷ്ണ വിളിച്ചത് കിട്ടിയില്ല.
8: ഏത് പാട്ടാണ് ചേട്ടന് വെച്ച് തരേണ്ടത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാട്ട് ഞാൻ ആസ്വദിച്ചു തുടങ്ങിയത് റേഡിയോയിൽ വന്നതിന് ശേഷം നമ്മളുടെ ഗാനമഞ്ചലിൽ ഒരുപാട് വട്ടം ഈ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ആ ഒരു ചേട്ടനായിട്ടോ അതെങ്ങനെ ചേട്ടൻ എന്തായിരുന്നു വർക്ക്?
9: ഞാൻ ഈ ഫിലിമിന്റെ വെച്ചോണ്ടിരുന്നത് പിന്നെ കൺസൾട്ടിംഗ് കമ്പനിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിലിം മറ്റേക്കുള്ള
8: ആണല്ലേ. അപ്പൊ ആ ഒരു മണിച്ചേട്ടന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്പോഴും ഈ ഒരു പാട്ട് ചോദിക്കുന്നത്. ചുമ്മാ ചേട്ടൻ എപ്പോഴും പിന്നെ നമുക്കിപ്പൊ ഒന്നും നേരി കണ്ടിട്ടില്ലാത്തവർക്ക് പോലുമേ അത്രയും ഇതാകുമ്പോ പോലെ. ചുമ്മാ അല്ല ചേട്ടൻ എപ്പോഴും മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ ചോദിക്കുന്നത് അല്ലേ?
9: അതാണ് ഞാൻ മണിയുടെ പാട്ടിയൊക്കെ ചോദിക്കുന്നത്.
8: അപ്പൊ എന്നാലും ഈ ഒരു പാട്ട് വരെ വെക്കാം കേട്ടോ.
9: ശരി കേട്ടോ.
8: ഓക്കെ ഓക്കെ.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: യെസ്, കമ്മിങ് ബാക്ക് ഇത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇഷ്ടം പോലെ പാട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം വേഗം വിളിച്ചോളൂ. 954-7001921 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, ആ ഒരു കോളിലേക്ക് നേരെ അങ്ങ് പോയാലോ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? അജിത് ചേച്ചി, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം?
2: നല്ല വെയിലും ചൂടും ഒക്കെയാണ്.
1: അപ്പോ നമുക്ക് ഓണം അടുത്ത മാസം എത്താറായി.
2: ഐശ്വര്യക്കുട്ടി അല്ലേ?
1: യോ, അതെ, ഐശ്വര്യക്കുട്ടി ആണ്.
2: 4 മണിയാവുമ്പോ നോക്കിയിട്ട്
1: ആണോ? ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ഓണം ഇങ്ങ് എത്താറായി അല്ലേ.
2: അടുത്ത മാസം ഈ സമയത്തെ ഓണം.
1: അതെ, ഞാൻ ആലോചിക്കുമായിരുന്നു എത്ര പെട്ടെന്നല്ലേ നമുക്ക് വർഷങ്ങളും ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഓടി ഓടി പോകുന്ന അല്ലേ. അയ്യോ, എന്ത് പറ്റി? അയ്യോ, ഉണ്ടായിരുന്നു, നമ്മള് രണ്ടു വട്ടം വെച്ച് തന്നിട്ടുണ്ടായിരുന്നു പാട്ട് അല്ലേ. അതെ, ഒന്ന് മെസ്സേജും പിന്നെ ഒരു കോൾ വഴി നമ്മള് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. കറക്റ്റ്
2: അല്ലേ?
1: അപ്പൊ എന്തായാലും ഇന്ന് ഏത് പാട്ടാണ് ചേച്ചിക്ക് വേണ്ടിട്ട് വെച്ച് തരേണ്ടത്?
2: അറിയൊന്നും അറിയത്തില്ല, ഒരു തമിഴ് സിനിമയിലെ പാട്ടാണ്, പേരും അറിയത്തില്ല. പാട്ട് ഇതാണ്, വണ്ണം കൊണ്ട നിലവേ മടിയിൽ കൂട്ടമല്ലരേ എന്ന് പറയുന്ന തമിഴ് പാട്ടുണ്ട്.
1: ഓക്കെ കേട്ടോ, നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി ഉണ്ട്. ഹായ് ഐശ്വര്യ ചേച്ചി, ഞാൻ മണപ്പള്ളിയിൽ നിന്നും മാളുവാണ്. ഒരുപാട് ദിവസമായി ഞാൻ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ഇന്നൊരു പാട്ട് വെച്ച് തരുമോ എന്റെ അനിയന് വേണ്ടിയിട്ട്. തമ്മിൽ പിണങ്ങി പോകല്ലേ എന്ന മറ്റൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വാടാ 2 എന്ന സിനിമയിലെ ഒരു പാട്ടാണ് കേട്ടോ. നല്ലൊരു സഹോദര സ്നേഹത്തിന്റെ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ.

0: യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് ആരാണ്? നിങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട കൂട്ടുകാരി, നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളോടൊപ്പം ഒരാൾ കൂടി ചേർന്നുണ്ട്. ആ ഒരു കോളിലേക്ക് നേരങ്ങ് പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? രാധയമ്മ, പറഞ്ഞോളൂ, എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷമൊക്കെ ഉണ്ടോ നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട്? അതേ ഉള്ളൂ, ആ വെച്ച് തരാം കേട്ടോ. ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ അമ്മ? ഓക്കെ കേട്ടോ അമ്മ, വെച്ച് തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കൂ, സന്തോഷം. അമ്മ ചോദിച്ചിട്ടുള്ള പേരറിയാത്തൊരു നൊമ്പരത്തിൽ നിന്ന് പാട്ട്, 1998 പുറത്തിറങ്ങിയ സ്നേഹം എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. അതില് പ്രണയത്തിന്റെ വേദനയും നഷ്ടബോധവും ഒക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് വളരെ മനോഹരമായിട്ട് എത്തിച്ചിട്ടുണ്ട്. യൂസഫ് കേച്ചേരിയുടെ വരികൾക്കാണ്, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥാണ് ഈ ഒരു സംഗീതമൊക്കെ നൽകിയിട്ടുള്ളത്. ദാസേട്ടനാണ്, ദാസേട്ടന്റെ മാന്ത്രിക ശബ്ദം കൊണ്ട് പാടിയൊരു പാട്ടാണ്. നമ്മൾക്കൊക്കെ ഒരിക്കലും മറക്കാത്തൊരു പാട്ടാണിതല്ലേ. എന്തായാലും നമുക്ക് കേൾക്കാം വേണ്ടിട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ചേർന്നുണ്ട്. ആ ഒരു കോളിലേക്ക് കൂടെ അങ്ങ് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഓക്കെ,
0: പറഞ്ഞോളൂ ചേട്ടാ, പേരെന്താണ്?
1: എന്റെ കൊച്ചുമോൾ ഇപ്പൊ വീട്ടിലിരുന്നോണ്ട് ഗാനമഞ്ജരി വിളിച്ചൊരു പാട്ട് വേണം പറഞ്ഞ എന്നെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു.
0: ആണോ, ഏത് പാട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്?
1: നല്ല നല്ല പിള്ളേർക്ക് പറ്റിയൊരു പാട്ട് വെച്ചു കൊടുക്കും. ഇപ്പൊ പാട്ടൊന്നും ഓർമ്മ വയ്ക്കുന്നില്ല.
0: ആണോ, അപ്പൊ ഇത്
1: ഐശു എന്നാ പേര്? ഐശു,
0: ഐശുവിന് വേണ്ടിട്ട് അപ്പൊ നല്ലൊരു പാട്ട് വെച്ചു തരാട്ടോ.
1: ഓക്കെ
0: ഓക്കെ.

0: ഓൺലി രശ്മി ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

യെസ്, ഗൈസ്, അപ്പോൾ നമ്മൾ രാധയമ്മയ്ക്കും ഐശ്വനും വേണ്ടിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് പാട്ടുകൾക്ക് ശേഷം വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഗാനമഞ്ജരി ഇവിടെ അവസാനിക്കാൻ നേരമായിരിക്കാണ്. നിങ്ങളത് നോക്കിക്കേ, കൃത്യം 5:59 ആയിരിക്കുകയാണ് അല്ലേ.

0: താങ്ക് യു ഫോർ കോളിംഗ് തേജ് FM. ബൈ.
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

പോകുന്ന ചെന്നൈയിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുന്നത്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം നീറ്റ് ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാന സ്ഥിതിയായിരുന്നു. രാജ്യസഭയിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പെട്രോളിലെ എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച തീരുമാനം വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ കൈക്കൊള്ളൂവെന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. കേരള ബാലസാഹിത്യ അക്കാദമി 2026 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരത്തിന് സന്തോഷ് ഏച്ചിക്കാനവും പി എ ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദനും കെ വി രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ശ്രീജിത്ത് പെരുന്തച്ചനും നേടി. 20,001 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓഗസ്റ്റ് 8 തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കവി കെ ജി ശങ്കരപിള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ നിർദ്ദിഷ്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി സണ്ണി ജോസഫ് വിലയിരുത്തി. പകൽ സമയം സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് ഈ പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: 40 MW ശ്രീകണ്ഠപുരം പദ്ധതിയുടെ ശേഷി. രാത്രി 4 മണിക്കൂർ വിതരണം ചെയ്യാനുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. ഗവൺമെന്റ് സ്ഥലം മാത്രം വിട്ടു നൽകി സ്വകാര്യ കമ്പനി സൌരോർജ്ജം സംഭരിച്ച് രാത്രിയിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. ഇതുമൂലം ഗവൺമെന്റിന് യൂണിറ്റിന് 7 രൂപയോളമേ ചെലവ് വരുന്നുള്ളൂ. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ് നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിലാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് മുള്ളിയേരിയയിൽ മറ്റൊരു പദ്ധതിയും നിർമ്മാണപാതയിലാണ്.
0: സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ട പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേതുൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. ഈ മാസം 26 മുൻപ് തന്നെ ഉറപ്പ് നൽകിയ തുക കമ്പനി കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, റിലീവിംഗ് ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകളും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പാലക്കാട് ജില്ലയിലെ രണ്ടാം വിള നെല്ല് സംഭരണത്തിലെ PRS നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് അധിക ചുമതല നൽകി സപ്ലൈകോ. ഈ മാസം 31 മുമ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: പാലക്കാട് ജില്ലയിലെ രണ്ട് പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് പുറമെ കോട്ടയം, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലെ ഓഫീസർമാർക്ക് കൂടിയാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ ഈ വർഷത്തെ നെല്ലെടുപ്പ് സീസൺ ആരംഭിക്കും. ഇതിനു മുൻപ് നെല്ലെടുപ്പ് സംബന്ധമായ മുഴുവൻ നടപടികളും പൂർത്തിയാക്കി കേന്ദ്ര പോർട്ടലിൽ രേഖപ്പെടുത്തണം. ജില്ലയിൽ ഇനിയും 10,000 കർഷകരുടെ PRS നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. June 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് നിലവിൽ വില നൽകുന്നത്. ഇത് July 15 വരെ ആക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പാലാ നഗരസഭയിൽ നാളെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപായി തർക്കങ്ങൾ പരിഹരിക്കാൻ DCC നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടു. സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് കൌൺസിലർമാർ. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വിപ്പ് നൽകിയാൽ പോലും നിലവിലെ ചെയർപേഴ്സണെതിരെ വോട്ട് ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് വിമത കൌൺസിലർമാർ. അതേസമയം കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് UDFലെ മറ്റു ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണികളിലെ ഭിന്നത രൂക്ഷമായി തുടരുമ്പോഴും നാളെ തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാണ് നഗരസഭാ അധികൃതരുടെ തീരുമാനം. നാളത്തെ വോട്ടെടുപ്പ് പാലാ നഗരസഭയുടെ ഭരണ തുടർച്ചയിൽ നിർണായകമാകും.
0: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡർമാരായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സമഗ്രവും ഏകീകൃതവുമായ വിവരങ്ങൾ അടങ്ങിയ വെബ് പോർട്ടലിന്റെ പ്രകാശനം പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ബീഹാറിൽ നിന്ന് ബാലവേലയ്ക്കായി പെരുമ്പാവൂരിലെത്തിച്ച 9 കുട്ടികളെ RPF മോചിപ്പിച്ചു. പട്ന എറണാകുളം എക്സ്പ്രസിൽ എത്തിച്ച കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മുണ്ടേൽ, സരൺ സ്വദേശിയായ ഡബ്ലുനാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കേസിലുൾപ്പെട്ട മലയാളി ഏജന്റിനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്ര സംഭാവന ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. ഭക്തിസാന്ദ്രമായ ഈ രാമായണ മാസത്തില് രാമായണത്തിന്റെ കഥകളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സ്വാതി ആചാര്യയാണ്. കഴിഞ്ഞ ദിവസം നമ്മള് രാമായണ സന്ധ്യയിലൂടെ സീതാ സ്വയംവരം കേട്ടു. പിന്നീട് വിവാഹ സംഘം മിഥിലാപുരിയിൽ നിന്നും അയോധ്യയിലേക്ക് യാത്ര തിരിച്ച ഭാഗം വരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അപ്പൊ നമുക്കിനി അയോധ്യയിലെ വിശേഷങ്ങളിലേക്ക് പോകാം. കോസല രാജ്യത്തെ കുലഗുരുവായ വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകത്തിനായിട്ട് ഒരുങ്ങുകയാണ്. ദേ നോക്കൂ, അയോധ്യയിലെ ജനങ്ങളെല്ലാം സന്തോഷത്തിലാണ്. അയോധ്യയിലെ ജനങ്ങൾ കാത്തിരുന്ന മുഹൂർത്തമാണ് അല്ലേ? അപ്പോ രാമനിതാ രാജാവാകാൻ പോകുന്നു. എന്നാൽ രാമന്റെ ദൗത്യം രാജാവായിരിക്കുക എന്നതിനപ്പുറം ഒരു കാര്യമുണ്ട്, ലോകരക്ഷയ്ക്കായിട്ട് രാവണ നിഗ്രഹം നടത്തുക എന്നതാണ്. ഇതിനായിട്ട് ദേവന്മാരെല്ലാവരും ചേർന്ന് സരസ്വതി ദേവിയുടെ സഹായത്തോടെ കൈകേയിയുടെ തോഴി മന്ദരയെ കൊണ്ട് പട്ടാഭിഷേകം തടസ്സപ്പെടുത്തുന്നു. നമുക്കിനി കൈകേയി ആരാണെന്നൊക്കെ ഒന്ന് അറിയേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് കഥയുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പോകാം. ദശരഥ മഹാരാജാവിന്റെ മൂന്ന് ഭാര്യമാരിൽ രണ്ടാമതായിരുന്നു കൈകേയി. ഭരതന്റെ അമ്മ കൂടിയാണ് കൈകേയി. ഈ കൈകേയിയുടെ ജന്മദേശം കേകേയ രാജ്യമാണ്. കേകേയത്തിൽ നിന്ന് വന്നവൾ എന്ന അർത്ഥമാണ് കൈകേയി എന്ന പദത്തിനുള്ളത്. ഒരിക്കൽ അസുരന്മാരുമായുണ്ടായ ഒരു യുദ്ധത്തിൽ തന്റെ ജീവൻ രക്ഷിച്ചതിന് കൈകേയിക്ക് ദശരഥൻ രണ്ടു വരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വരങ്ങൾ ആവശ്യമുള്ളപ്പോൾ ആവശ്യപ്പെട്ടുകൊള്ളാനും ദശരഥൻ കൈകേയിയെ അനുവദിച്ചു. അങ്ങനെ കാലങ്ങൾ കുറേ കടന്നുപോയി. അങ്ങനെയിരിക്കെയാണ് ശ്രീരാമന്റെ പട്ടാഭിഷേകം വരുന്നത്. എല്ലാവരും സന്തോഷത്തിലാണ്, കൈകേയിയും സന്തോഷത്തിലാണ്. അങ്ങനെ കൈകേയി ഇങ്ങനെ അന്തപുരത്തിൽ ഇരിക്കുമ്പോൾ മന്ദര എന്ന തോഴി കൈകേയിയുടെ അടുത്തേക്ക് വരുന്നു. ദേ അവർ പറയുന്ന കാര്യം നമുക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം.
1: നഗരവീഥികളൊക്കെ അലങ്കരിച്ചു കഴിഞ്ഞു.
2: അതെയോ മന്ദരെ, ഈ ശുഭവാർത്ത കൊണ്ടുവന്നതിന് പ്രതിഫലമായി ഈ അനുമോദനം സ്വീകരിക്കൂ. രാമനും എന്റെ പുത്രൻ തന്നെയാണ്. ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ.
1: വിഡ്ഢിത്തരം പറയാതിരിക്കൂ മഹാറാണി. രാമൻ യുവരാജാവായാൽ കൗസല്യ രാജമാതാവും, പിന്നെ ദാസിയായി കഴിയേണ്ടി വരൂ. അതേ റാണിക്ക് നിവർത്തിയുള്ളൂ. മാത്രമല്ല ഭരതൻ ഭ്രഷ്ടനാകും. ഒരു പക്ഷേ പ്രാണനാശം വരെ ഉണ്ടാകാം.
2: ഇനിയിപ്പോ അതിനെന്താണൊരു പോംവഴി?
1: പോംവഴിയാണോ ഇല്ലാത്തത്? പണ്ട് മഹാരാജൻ തന്ന വരങ്ങൾ ഓർമ്മയില്ലേ? അതിപ്പോൾ ചോദിക്കണം. ഭരതനെ യുവരാജാവായി വാഴിക്കണം. രാമനെ 14 വർഷം വനവാസത്തിനയക്കണം.
0: ദേ നിങ്ങൾ കേട്ടില്ലേ മന്ദര പറഞ്ഞ കാര്യം? കൈകേയിയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായി. എങ്ങനെയും രാമന്റെ പട്ടാഭിഷേകം മുടക്കണമെന്നായി കൈകേയിയുടെ മനസ്സ് മുഴുവൻ. കൈകേയി ഒട്ടും വൈകാതെ തന്നെ ദശരഥ മഹാരാജാവിന്റെ അടുത്തെത്തുന്നു.
3: എന്തിനാണ് പ്രിയേ കരയുന്നത്? എന്തുപറ്റി? ആരാണ് ദേവിയോട് അഹിതം പ്രവർത്തിച്ചത്? എന്തിനാണ് കരയുന്നത്?
4: അങ്ങ് തന്നെ.
3: പ്രിയേ ചോദിക്കൂ.
4: വേറെ ഒന്നും വേണ്ട. പണ്ട് അങ്ങ് വാഗ്ദാനം ചെയ്ത ആ വരങ്ങൾ തന്നാൽ മതി. ഓർക്കുന്നില്ലേ പണ്ട് ദേവാസുര യുദ്ധത്തിൽ ചൂണ്ടുവിരൽ ആണിയാക്കി ഞാൻ അങ്ങയെ രക്ഷിച്ചത്? അന്ന് അങ്ങ് തന്ന വരങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഭരതനെ യുവരാജാവാക്കണം. രാമനെ 14 സംവത്സരം വനവാസത്തിനയക്കണം.
3: ദേവി, റാണി, നീ ഇത്ര ക്രൂരയാണോ? ഭരതന് രാജ്യം ഞാൻ നൽകാം, പക്ഷേ എന്റെ രാമനെ കാട്ടിലേക്ക് അയക്കാൻ എനിക്കാവില്ല.
4: എങ്കിലേ കൈകേയി ജീവിച്ചിരിക്കില്ല രാജൻ.
0: ഒടുവിൽ കൈകേയി ആഗ്രഹിച്ചതുപോലെ ഭരതന് രാജ്യം ലഭിക്കുന്നു. രാമായണത്തിൽ കൈകേയി ഒറ്റപ്പെട്ടു നിൽക്കുന്ന കഥാപാത്രമാണ്. കുറ്റക്കാരിയാക്കിയ ഒരു സ്ത്രീ ആർക്കുവേണ്ടിയാണോ താൻ രാജ്യം സമ്പാദിച്ചത്, ആ പുത്രൻ അവരെ നീചയെന്നൊടുവിൽ വിളിക്കുന്നു. കൈകേയിയെ കുറ്റം പറയാത്ത ഒരേ ഒരാളെയുള്ളൂ, അത് രാമനാണ്. ദേ അയോധ്യയിലേക്ക് നോക്കൂ. ശ്രീരാമൻ 14 വർഷത്തെ വനവാസത്തിനായിട്ട് യാത്ര തുടരുകയാണ്. ഈ രാമായണ സന്ധ്യയിൽ കഥ പറഞ്ഞ് കൂടെയുണ്ടായിരുന്നത് ഞാൻ സ്വാതി ആചാര്യ. നാളെ വൈകിട്ട് കൃത്യം ഇതേ സമയം നമുക്ക് രാമായണ കഥയുടെ തുടർഭാഗം കേൾക്കാം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ

0: അറബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൽ ഡി റേഡിയോ 91.2.

സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ല. ആ പ്രണയത്തിൻ്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിൻ്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെൻഡ്രൽ വിത്ത് ആർജി ഐശ്വര്യ. മറക്കാതെ ട്യൂൺ ചെയ്യും ഇസൈ തെൻഡ്രൽ ഓൺ ഓൺ എൻ്റെ റേഡിയോ.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ചില വിഭവങ്ങളൊക്കെ നാം ഉപയോഗിക്കുമ്പോൾ കുറഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ഉപയോഗിക്കണമെന്ന് പറയാറുണ്ട്. ജലവും ഭക്ഷ്യധാന്യങ്ങളും ഒക്കെ അത്തരം ചില വിഭവങ്ങളാണ്. ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ നാളെ അത് നഷ്ടമായിത്തീരും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതുപോലെ ഒരു സവിശേഷത ഹൃദയത്തിൻ്റെയും മനുഷ്യൻ്റെയും ജീവിത വികാരങ്ങളിലുമുണ്ട്. എപ്പോഴും ഇരുട്ടു നോക്കി നടക്കുന്നവൻ്റെ ജീവിതം ഇരുട്ടിലായിരിക്കുമെന്ന് നിങ്ങൾ ചുറ്റുപാടുകളിലോ കുടുംബത്തിലോ അത്തരക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എപ്പോഴും കുശുംബും കുന്നായ്മയും കുനിഷ്ടുമായി നടക്കുന്നവർ ജീവിതത്തിലും സമാനമായ കുശുംബിൻ്റെയും കുന്നായ്മയുടെയും കുനിഷ്ടിൻ്റെയും ഒരറപ്പുരയിൽ ഇരുട്ടിൽ കിടന്ന് തപ്പുന്നത് കാണാം. ചിലപ്പോഴൊക്കെ നമുക്ക് ചിരിയും വരാറുണ്ട്. ഏതൊരു വികാരമാണോ നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉത്ഭവിക്കുന്നത്, ആ വികാരങ്ങൾ കൂടുതൽ കരുത്തോടെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുപോലെ തന്നെയാണ് സ്നേഹവും. സ്നേഹം വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള അനിർവചനീയമായ ഒരു സമസ്യയാണ് സ്നേഹം. അതിൻ്റെ പ്രതിഫലനവും അതിൻ്റെ രൂപഭാവങ്ങളും ഒന്നും നമുക്ക് വേർതിരിക്കാനാവില്ല. ചിലപ്പോൾ വർഷങ്ങളോളം ഒന്നും വേണ്ടിവരില്ല നിമിഷങ്ങളുടെ ആയുസ് മതി ഒരാൾക്കൊരാളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ. വഴിയരികിലൂടെ സഞ്ചരിക്കുമ്പോൾ എതിരെ വരുന്ന ഒരു വാഹനം മുട്ടാതിരിക്കാൻ കൈകൊണ്ട് തലോടി കുഞ്ഞിനെ മാറ്റുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ മനോഹരമായ സ്നേഹത്തിൻ്റെ ഒരു അധ്യായമാണ് തുറക്കുന്നത്. അതിന് ജീവിത ബന്ധങ്ങളെക്കാൾ ഉപരി ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അയാളിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ ഒരു കണികയാണ് അയാളെ പ്രേരിപ്പിക്കുന്നത്. സ്നേഹം കൂടുതൽ നൽകും തോറും കൂടുതൽ തിളങ്ങുന്നതാണ്, സ്വീകരിക്കുന്നവരിലും നൽകുന്നവരിലും. സ്നേഹത്തിന് വേറെയും പ്രത്യേകതകളുണ്ട്. നൽകുന്ന ആൾക്ക് ധാരാളമായി എന്ന് തോന്നുന്നതും ലഭിക്കുന്ന ആളിന് ഒട്ടും ലഭിച്ചില്ല എന്ന് തോന്നുന്നതും സ്നേഹത്തിൻ്റെ ഒരു മാസ്മരികതയാണ്. അങ്ങനെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കാനും ചിന്തിക്കാനും കുറേ സമയമെങ്കിലും ജീവിതത്തിൽ മാറ്റിവെച്ചാൽ നിങ്ങളും തിളങ്ങും. സൂര്യനെയും ചന്ദ്രനെയും പോലെ അല്ലെങ്കിലും നിലാവും പ്രകാശവും പതിക്കുന്ന ഒരു പൂവിൻ്റെ പ്രതലം പോലെ നിങ്ങളുടെ മുഖവും പ്രകാശപൂരിതമാക്കും. സ്നേഹത്തിൽ വിശ്വസിക്കാം, സ്നേഹം പങ്കുവെക്കാം, സ്നേഹം സ്വീകരിക്കാം, നൽകാം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: സ്റ്റേ ട്യൂൺ, റേഡിയോ 91.2.

0: അഭിലം സുഖലാളനം
1: നെഞ്ചിലെ പൂമുഖത്തൊരു കാവടിയാട്ടം
0: സുന്ദരം സുരഭിലം സുഖലാളനം എന്റെ നെഞ്ചിലെ പൂമുഖത്തൊരു കാവടിയാട്ടം പ്രണയവസന്തം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-2643-691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.